0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: കുറച്ചു മുമ്പ് എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ പോയ കാലം വരെ എന്നെയും വേണമെങ്കിൽ അത് ഉൾപ്പെടുത്താം. ഇവിടുന്ന് പോയി അവിടെ ചെന്നു കഴിഞ്ഞാൽ ആശ്രമത്തിൽ ചെന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏതാ ഗോത്രം, സന്യാസിയാണെങ്കിലും അല്ലെങ്കിലും ചോദിക്കും ഏതാ കുലം എന്ന് ചോദിക്കും. ഇവിടുന്ന് പോകുന്ന എല്ലാ ശുദ്ധന്മാരും പറയും വാസിഷ്ഠ ഗോത്രം, മറ്റേ കുലം. കാരണം അതനുസരിച്ചാണ് അവിടുത്തെ സീറ്റ്, ഉയർന്ന സീറ്റ് കിട്ടുന്നത് അതനുസരിച്ചിട്ടാണ്. അല്ല ഉള്ള കാര്യം പറയാണ്, ഞാൻ നായരാണ്, ഈഴവനാണ്, അല്ലെങ്കിൽ മറ്റാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോക്കാണ്. അവിടെ എന്തെങ്കിലും ഒരു സ്ഥാനം അവിടെ കിട്ടും, പക്ഷെ അത് താഴെയായിരിക്കും. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന സകല ആൾക്കാർ ഈ ഗോത്രം പറഞ്ഞിട്ടാണ് അവിടെ ആശ്രമങ്ങൾ കയറി പറ്റുന്നത്, അല്ലെങ്കിൽ രക്ഷയില്ല. അവിടുത്തെ രീതിയാണ്. പക്ഷെ ഇവിടെ ഒരു അതിനൊരു സംഭവം ഉണ്ടായി. ഒരാൾ ഒരു ബ്രഹ്മചാരി ഒരു ആശ്രമത്തിൽ പോയി. ഞാനവിടെ ഉള്ള സമയത്താണ്. അപ്പൊ അയാൾക്ക് ഈ ആശ്രമത്തിന്റെ രീതിയൊന്നും അറിയത്തില്ല, അവിടുത്തെ രീതി. അയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു നിന്റെ ഗോത്രം ഏതാണ് ചോദിച്ചു. അപ്പോ അയാൾക്ക് ഈ സംഗതി ഇങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. സാധാരണ അവിടെ പോയി ആദ്യം ഏതെങ്കിലും സ്വാമിയെ കണ്ടുപിടിച്ച് അവർ ട്രെയിനിങ് കൊടുക്കും, ഇടും ഇങ്ങനെ വേണം പറയേണ്ടത്, അല്ലെങ്കിൽ ഉള്ള കാര്യമൊന്നും പറയരുത്, അവിടുത്തെ ജാതിയും മതമൊന്നും ഇവിടെ ഒന്നും പറയരുത്, ഈ ആ കാര്യം കാണാൻ പറ്റില്ല. നേരെ തന്നെ ഇയാൾ പോയി പെട്ട ഒരു സ്വാമിയുടെ അടുത്താണ്. അപ്പോ അയാൾ പറഞ്ഞു ഞാൻ ശൂദ്രനാണ് എന്ന് പറഞ്ഞു. ഇവിടെ സത്യകാമൻ ഉള്ളത് പറഞ്ഞതുപോലെ സ്വാമി എന്ത് ചെയ്തു, അയാളെ ശിഷ്യനായി സ്വീകരിച്ചു, അയാളെ വിദ്യയെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഗൗതമന്റെയും സത്യകാമന്റെയും ഇത് ഓർത്തിട്ടായിരിക്കും. ബ്രാഹ്മണനായ സന്യാസി ശൂദ്രനെ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ഹരിഹര തീർത്ഥ എന്ന് പറയും. വളരെ പ്രസിദ്ധനായ സന്യാസിയാണ്. ഇങ്ങനെ ഒരാളെ സ്വീകരിച്ച് ഉപദേശം കൊടുത്തു, താമസിപ്പിച്ചു, അങ്ങനെ ഭേദമൊന്നും കാണിച്ചില്ല. അങ്ങനെയൊക്കെ ഭേദമുള്ള ആളാണ്, പക്ഷെ സത്യം പറഞ്ഞതിന്റെ പേരിൽ എന്താണ് ഇവിടെ ഗൗതമൻ പറഞ്ഞതുപോലെ നീ ഇത് അബ്രാഹ്മണോ വിവക്തുമർഹതി, അബ്രാഹ്മണൻ ഒരിക്കലും പറയുന്നില്ല, സത്യം പറയുന്നവൻ, അതുകൊണ്ട് നീ ബ്രാഹ്മണനാണ്. അപ്പോൾ ഇങ്ങനെയും ബ്രാഹ്മണത്വത്തെ സമർത്ഥിക്കാം, സത്യം പറയുന്നവൻ ബ്രാഹ്മണനാണ് എന്ന് സമർത്ഥിക്കാം. പക്ഷെ ഭാഷകാരൻ അങ്ങനെയല്ല സമർത്ഥിക്കുന്നു. ഇവൻ ഒരു ബ്രാഹ്മണ കുലത്തിൽ പിറന്നവനാണ്, അതുകൊണ്ടാണ് ഇവനെ സ്വീകരിച്ചത്, അതുകൊണ്ടാണ് അവൻ സത്യം പറഞ്ഞത്. ഋഷി പറയുന്നത് എന്താണോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ശ്രുതി എന്താണ് പറയുന്നത്, സത്യം പറഞ്ഞതുകൊണ്ട് അവൻ ബ്രാഹ്മണൻ. ശങ്കരാചാര്യൻ എന്താണ് പറയുന്നത്, ബ്രാഹ്മണനായതുകൊണ്ട് അവൻ സത്യം പറഞ്ഞു. അങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, രണ്ടുപേരുടെയും കാഴ്ച വരുന്ന വ്യത്യാസം ഇതാണ്. കാഴ്ചപ്പാടി വരുന്ന വ്യത്യാസം, ശ്രുതിയുടെ കാഴ്ചപ്പാടും ശങ്കരാചാര്യന്റെ കാഴ്ചപ്പാടും. സത്യം പറയുന്നവൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ സ്വീകാര്യമാണ്, അത് വിവാദത്തിന് വഴി. ആര് സത്യം പറയുന്നു, അവൻ ബ്രാഹ്മണൻ. മറിച്ചാണെങ്കിലോ ബ്രാഹ്മണൻ മാത്രമേ സത്യം പറയൂ, മറ്റുള്ളവർ ക്ഷത്രിയ എല്ലാം കള്ളം പറയുന്നവരാണെന്ന് പറയും. അതാണ് ശങ്കരാചാര്യരെ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് അവശൂദ്രാധികരണത്തിൽ ഇത്രയും സാഹസ ശങ്കരാചാര്യർ കാണിച്ചു. ശൂദ്രൻ വേദം പഠിക്കാൻ പാടില്ല, ഇത്രയും വാശി പിടിച്ച് ഇതിനെ അവിടെ കൊണ്ടുപോയി അങ്ങനെ വ്യാഖ്യാനിച്ച് ഇവിടെ ഇങ്ങനെ തിരിച്ചു വളച്ചു മറിച്ചൊക്കെ വ്യാഖ്യാനിച്ച് അഭ്യാസങ്ങളെല്ലാം കാണിക്കുന്നതിന്റെ പിന്നിലതാണ്. അത് ജന്മം കൊണ്ട് തന്നെ തീരുമാനിക്കുന്നു. ഒരു കുലത്തിൽ പിറന്നാൽ ആ കുലത്തിൻ്റെ പേരിൽ വേണം വിദ്യ സ്വീകരിക്കേണ്ടതും കൊടുക്കേണ്ടതുമില്ല. അങ്ങനെ പറയുന്ന ഒരു ഭാഗം മഹാഭാരതത്തിനും മറ്റുമുണ്ട്. കുലത്തിനനുസരിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ. ഒരു കുലത്തിൽ പിറന്നവൻ ആ ജാതിയിൽ അറിയപ്പെടുന്നു എന്നുള്ളതല്ല, അതിനൊരു ജാതിയായി പറയുക. കുലമോ ഗോത്രമോ ജാതിയോ അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങൾ. ഗോത്രത്തിൽ പെടുന്നുണ്ട് അവൻ ബ്രാഹ്മണൻ എന്നറിയുന്നു, വേറൊരു ഗോത്രത്തിൽ പറയുന്നുണ്ട് ക്ഷത്രിയൻ എന്നറിയുന്നു. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിലല്ല വിശേഷത, അതിൻ്റെ പേരിലുള്ള വിശേഷ അധികാരങ്ങൾ. എല്ലാവർക്ക് വിദ്യയ്ക്ക് അധികാരമുണ്ട്, എല്ലാവർക്ക് വിദ്യയ്ക്ക് അധികാരമില്ല. സനസ് ജാതിയും അതാണ് മഹാഭാരത. ശങ്കരാചാര്യരുടെ ഭാഷയും അതിനകത്തുണ്ട്. വിദുരർക്ക് ജ്ഞാനിയാണ് അവിടെ ശങ്കരാചാര്യ രൂഢാർത്ഥം എടുത്തത്. പക്ഷെ വിദ്യ ഉപദേശിക്കുന്നതിന് അവകാശമുണ്ട്, അതിനെയും വരും ശൂദ്രനായതുകൊണ്ട്. അശൂദ്രന് മാത്രമാണ്, ക്ഷത്രിയനും വിദ്യ സ്വീകരിക്കാനേ അവകാശമുള്ളൂ, ഉപദേശിക്കാൻ അവകാശമില്ലെന്ന്. അതിന് ശങ്കരാചാര്യൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദ്യ സ്വീകരിക്കാം, വേദം പഠിക്കാം, ജ്ഞാനിയാവും, പക്ഷെ ഉപദേശിക്കാൻ പാടില്ല. ശ്രുതി തന്നെ എത്രയോ ഉദാഹരണങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ക്ഷത്രിയനായ രാജാവിന്റെ അടുത്ത് ചെന്ന് ഇനി നമ്മൾ പഠിക്കും, ബ്രാഹ്മണ ഉപദേശം സ്വീകരിക്കുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഗോത്രമനുസരിച്ച് അറിവുള്ളവരുടെ അടുത്ത് പോയി വിദ്യ സ്വീകരിക്കുക, അത് ബ്രാഹ്മണനോ ക്ഷത്രിയനോ അങ്ങനെയൊന്നും. പക്ഷെ ശങ്കരാചാര്യർക്ക് നിർബന്ധമാണ്, അത് പാടില്ല. ബ്രാഹ്മണൻ അല്ലാതെ സന്യാസി സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട് ഭാഷ്യത്തിൽ തന്നെ. അപ്പൊ വിദുരനെ ഉപദേശിക്കാൻ പാടില്ല. ഇത് ക്ഷത്രിയനും അല്ല, ശൂദ്രനാണ്. വിദുരന് ദാസീപുത്രൻ, അതുകൊണ്ട് ശൂദ്രനായിട്ടാണ് കാര്യം. അതുകൊണ്ട് സനസ്സുജാതനെ സ്മരിച്ച് സനസ്സുജാതി ഉപദേശിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഒരു സനസ്സുജാതി ഉണ്ടാക്കിയത്. ഭാഷ്യകാരൻ ശങ്കരാചാര്യനാണെന്നും അല്ലെന്നും പറയുന്നു, അത് വിവാദമുള്ള കാര്യം. എന്തായാലും ആ ഒരു ഗ്രന്ഥത്തിന്റെ താല്പര്യം തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്. അല്ല അവിടെ വിശേഷിച്ച് ബ്രഹ്മവിദ്യ എന്നും ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്ന് കൂട്ടിച്ചേർത്തത് അതിനിടയ്ക്ക് കൂട്ടിച്ചേർത്തതിന് വേണ്ടിയിട്ടാണ്. എന്താണ് വിദ്യ ഉപദേശിക്കുന്നതിന് ശൂദ്രനായ വിദ്യകൾക്ക് അവകാശമുണ്ട്. അവിടെ ശൂദ്രനാരാണ്? രൂഢൻ ശബ്ദമാണ്, ജാതി ശൂദ്രനാണ്. അവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി എന്ന് വ്യാഖ്യാനിക്കുന്നു. അതങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ല. ബ്രാഹ്മണനെ ബ്രഹ്മജ്ഞാനിയും ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബ്രാഹ്മണനാണെങ്കിൽ രഹസ്യന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനി ബ്രഹ്മവി. പക്ഷെ വിദുരരെ കുറിച്ച് പറയുമ്പോൾ അത് പറയത്തില്ല. ബ്രഹ്മജ്ഞാനി ആയതുകൊണ്ട് ബ്രാഹ്മണൻ എന്നല്ല പറയുന്നത്, ബ്രഹ്മജ്ഞാനി ആണെങ്കിൽ ശൂദ്രൻ എന്നാണ്. ഇതെന്തിന് വിശേഷമായ അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. അതാണ് ഇവിടെയും ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തത്, കൃത്രിമ വ്യാഖ്യാനം. ഇതിനെക്കുറിച്ചും വേദാധികാര നിരൂപണത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്, അവിടെ വായിച്ചു നോക്കുക. ബ്രാഹ്മണോ വിവക്തമർഹതി, ഇങ്ങനെ വ്യക്തമായി സത്യത്തെ വിളിച്ചു പറയാൻ എന്നവൻ ബ്രാഹ്മണൻ തന്നെയാണ്. ഒരു സംശയം വേണ്ട, സത്യം പറയുന്നവൻ ബ്രാഹ്മണനാണ്. പിന്നെ വേറൊന്നും ആലോചിച്ചല്ല, ഇനി എന്താണോ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ശരി എന്നാ നിന്റെ അച്ഛന്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൊണ്ടോ, ഞാൻ ചോദിക്കട്ടെ. ഇതൊന്നും ഇവിടെ ഗൗതമം ചോദിച്ചില്ല. ഞാൻ ബ്രാഹ്മണനാണ് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അതൊക്കെ അന്വേഷിച്ചില്ല. അമ്മ പറഞ്ഞ കാര്യം പറഞ്ഞു മനസ്സിലായി. എന്താണ് ഇവൻ ജാബാലനാണോ? അച്ഛന്റെ മകനല്ല അമ്മയുടെ മകനാണോ? സംഗതി പിടികിട്ടി. പക്ഷെ സത്യം പറഞ്ഞതുകൊണ്ട് അവനെ ബ്രാഹ്മണനായി പരിഗണിച്ചു. അവനാണ് പിന്നീട് അന്വേഷണമൊന്നും നടത്താത്തത്. ഒട്ടും താമസിക്കാതെ തന്നെ എന്തുകൊണ്ട് സംവിധാന സ്വാമ്യ ആഹാര ഉപനയനം എന്ന് പറയുന്ന ആ ചടങ്ങ് നടത്തണം, അതിന് ഭവനം ചെയ്യണം, അതിന് സമിത് വിറക് കൊണ്ടുവരിക, അതിൻ്റെ ഒരു ഭാഗവുമാണ് സമിത് പാണിയായി ഗുരുവിനെ സമീപിക്കുക എന്ന. ജയിക്കുവൻ അങ്ങനെ കാണാൻ പോയപ്പോ മകളെയും കൊണ്ടാവുകയും, പക്ഷെ വിദ്യ സ്വീകരിക്കാൻ പോകാൻ വേണ്ടി ശ്രുതി പറയുന്ന എന്താണ്, സമിത്തുമായി ചെല്ലണമെന്ന്, സമ്പത്തുമായിട്ട് ചെല്ലാണെന്ന് പറയുന്നു. സമിത്ത് എന്ന് പറയുന്നത് അന്നത്തെ സമ്പത്തല്ല, വെറും ഭവനം ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണം മാത്രം. സ്വമ്യാഹര ഉപത്വം അന്വേഷിച്ച് മറ്റൊന്നും ആലോചിക്കാനില്ല. ഞാനെന്താ നിന്നെ ഉപനയനം ചെയ്യാൻ പോവുകയാണ്, ഉടൻ തന്നെ നീ ബ്രാഹ്മണനാണ്, അതാണ് ബ്രാഹ്മണത്വം. നൈതദ്വജോ ബ്രാഹ്മണോ വിശേഷേന വക്തുമർഹതി വ്രജവോഹി ബ്രാഹ്മണ ന ഇതരേ സ്വഭാവത. അവിടെ ശങ്കരാചാര്യരുടെ സംഭാവന എന്താണ് പറയുന്നത്, ശങ്കരാചാര്യനെ വ്യാഖ്യാനിക്കുന്ന എന്താണ്, ഇവൻ സത്യം പറഞ്ഞതുകൊണ്ട് ബ്രാഹ്മണനല്ല, ഇവൻ ബ്രാഹ്മണനായതുകൊണ്ട് സത്യം പറഞ്ഞെന്നാണ് പറയുന്നത്. നിർജവോഹി ബ്രാഹ്മണ, ബ്രാഹ്മണർ സത്യം പറയുന്നവരാണ്, ഇതരേ ബാക്കിയുള്ളവർ ക്ഷത്രിയാദികളൊന്നും സത്യം പറയുന്നവരല്ല. എന്താണ് സ്വഭാവത, ഇത് ഈ കൂട്ടരുടെ സ്വഭാവമാണ് എന്ന് വ്യാഖ്യാനിച്ചു. അതും മനഃപൂർവമായി ചെയ്തതാണ്, അങ്ങനെ അവിടെ പറയുന്നില്ല. സത്യം പറഞ്ഞതുകൊണ്ട് ബ്രാഹ്മണനെന്ന് ഋഷി പറഞ്ഞപ്പോ ബ്രാഹ്മണ ജാതിപ്പെട്ടവരെല്ലാം സത്യം പറയുന്നവരാണ്, നേരെ പോ നേരെ പോ എന്നുള്ളവരാണ്, മറ്റുള്ളവരല്ല എന്നും പറഞ്ഞു. ശരി, ബ്രാഹ്മണർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം അംഗീകരിച്ചു കൊടുക്കാം, സത്യമേ പറയത്തുള്ളൂ, ജനിച്ചാൽ മരിക്കുന്നതുവരെ കള്ളം പറയത്തില്ല. പക്ഷെ മറ്റുള്ളവർ പറയത്തില്ല എന്നുള്ള പറയേണ്ട കാര്യമുണ്ടോ? എന്നാ ഇത്തരേ, അതെന്താണ്, അതവരുടെ സ്വഭാവമാണ്, സത്യം പറയത്തില്ല. അതും കൃത്രിമമായി വ്യാഖ്യാനിച്ചാണ്. എവിടെ അവസരം കിട്ടുന്നു അവിടെയെല്ലാം മുതലാക്കുന്ന ഇതായിട്ടാണ് കാണുന്നത്. സത്യാത് അഗ, നീ സത്യത്തെ ഉപേക്ഷിച്ചില്ല. അവിടെ ഗൗതമൻ പ്രാധാന്യം കൊടുക്കുന്നത് സത്യത്തിനാണ്, ജാതിക്കല്ല. നീ സത്യത്തിൽ നിന്നും വ്യതിചലിച്ചില്ല, അതേ ശ്രുതിയും പറയുന്നുള്ളൂ. അതുകൊണ്ട് നീ ബ്രാഹ്മണനാണ്. പക്ഷെ ഭാഷകാരിവിടെ എന്താ പറയുന്നത്, സത്യാത് ബ്രാഹ്മണ ജാതി ധർമാ കൂടിച്ചേർത്തിരിക്കുകയാണ്. സത്യം എന്ന് പറയുന്നത് എന്താണ്, ബ്രാഹ്മണ ജാതിയുടെ ധർമ്മം എന്നാണ്. എന്നുവെച്ചാ ബ്രാഹ്മണ ജാതി എന്ന് പ്രത്യേകം പറയുന്നത് എന്തിന്, വേറെ ഒരു ജാതിക്ക് ഈ ധർമ്മം ഇല്ലെന്നാണ്. ധർമ്മത്തെ, സത്യം എന്ന് പറയുന്ന ധർമ്മത്തെ പോലും ബ്രാഹ്മണ ജാതിയുടെ ഇതാക്കി മാറ്റി ശങ്കരാചാര്യ. എന്റെ യാതൊരു സാഹചര്യവും ഇവിടെ ഇല്ല, ശ്രുതി അങ്ങനെ പറയുന്നില്ല. നീ സത്യത്തിൽ നിന്നും വ്യതിചലിക്കാത്തവനാണെന്നേ പറയുന്നു. അതിനെന്താക്കി, ബ്രാഹ്മണ ജാതി ധർമ്മം എന്നാക്കി. വ്യക്തമായി പറയുന്നതിന് ഈ കാര്യത്തിൽ ആർക്കൊരു സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിൽ എഴുതിയിട്ടുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എന്റെ കയ്യിൽ നിന്ന് വേറെ ചേർത്ത് പറയുന്നുമില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ ശ്രുതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, സത്യം എന്ന് പറയുന്നത് ബ്രാഹ്മണ ജാതിയുടെ ധർമ്മമാണ്, നൈതരെ മറ്റുള്ളവരുടെ അല്ലാന്ന് ശ്രുതി പറയുന്നുണ്ട്. മറ്റ് ജാതിക്കാരെല്ലാം കള്ളം പറയുന്നവരാണെന്ന് പറയുന്നുണ്ട്, ഇല്ല. പിന്നെ എന്തിനങ്ങനെ പറഞ്ഞു ശങ്കരാചാര്യ? ബ്രാഹ്മണ ജാതിക്ക് വിശേഷമായ അധികാരങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു. നാപ്പേതവാനസി, അതുകൊണ്ട് നീ നിന്റെ ജാതി ധർമ്മത്തെയാണ് കാണിച്ചത്, നിന്റെ സ്വഭാവത്തെയാണ്. അതോ ബ്രാഹ്മണത്വം ഉപനേഷി, അതുകൊണ്ട് ബ്രാഹ്മണനായ നിന്നെ ഞാൻ ഉപനയിക്കുന്നു. ഇവിടെ ഇങ്ങനെ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ സത്യകാമൻ ശൂദ്രനുമാകാം, ആരെന്നറിയാൻ വയ്യാന്ന് വെച്ചാൽ ശൂദ്രനുമാകാം. ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ ധനവാന്മാരായ ശൂദ്രന്മാരും ഉണ്ടായിരുന്നു. അപ്പോ ഇതൊരു ശൂദ്രപുത്രനും ആകാം. അങ്ങനെ വന്നു കഴിഞ്ഞാലോ, അതിനൊരു സാധ്യതയുള്ളൂ, ഉറപ്പുള്ള കാര്യമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സാധ്യതയെ പോലും നിഷേധിക്കുക, എന്നിട്ട് ഉറപ്പിക്കുക ബ്രാഹ്മണന്റെ പ്രത്യേക അവകാശങ്ങൾ. മറിച്ച് ശൂദ്രനെ എതിരായി പറയുക, ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. തപനേഷി അധഃ സംസ്കാരാർത്ഥം ഹോമായ സമിതം, അതുകൊണ്ട് ഉപനയന സംസ്കാരത്തിന് വേണ്ടി, ഹോമത്തിന് വേണ്ടി സമിതസ്വമ്യാഹരയിത്യുക്വാ തം ഉപനീയ, അവൻ ഉപനയനം ചെയ്ത് ശിഷ്യനായി സ്വീകരിച്ചു.

ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഉപാസനയെ കുറിച്ചാണ്, നമുക്ക് വായിച്ച് മനസ്സിലാകാത്ത കാര്യങ്ങളെ. ഈ പറഞ്ഞ ഭാഗം ഞാൻ വിശദീകരിച്ചത് ഭാഷ്യത്തിന്റെ ശ്രുതിയും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്. ശ്രുതി ഏത് വഴിക്ക് നീങ്ങുന്നു, ഭാഷ ഏത് വഴിക്ക് നീങ്ങുന്നു. പഴയ ഒരു കാലത്ത് നടന്ന

കള്ളം പറയേണ്ടി വന്നു. ഒരുപാട് ശൂദ്രന്മാർക്ക് പോയിട്ട് ഞാൻ ബ്രാഹ്മണനാണെന്ന് കള്ളം പറയേണ്ടി വന്ന് എന്തുകൊണ്ട്? ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടാണ്. ആ പരമ്പര അത് വിശ്വസിച്ചു. ശങ്കരാചാര്യ ഈ എഴുത്താണ് ഹിന്ദു സമൂഹത്തിന് ഏറ്റവും വലിയ ദോഹം ചെയ്തു എന്നാണ് നമ്മുടെ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഹിന്ദു സമൂഹത്തിന്റെ അനൈക്യം, അന്ധച്ഛിദ്രത അതിനെല്ലാം കാരണമായി തീർന്നത് ഈ എഴുത്താണ്, ഈ ഭാഷ്യമാണ്. അതിന് വലിയൊരു സ്വാധീനം. ഇത് മാത്രമല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈതം മനസ്സിലാക്കിയവർ വളരെ കുറച്ചു പേരാണ്. അത് ഉത്തമാധികാരികളൊക്കെ വേണം അത് മനസ്സിലാക്കാൻ. ചിത്തശുദ്ധിയും കർമ്മയോഗവും ഒക്കെ വേണം. അതുകൊണ്ട് അതാർക്കും മനസ്സിലായില്ല. പക്ഷെ ശങ്കരാചാര്യർ പറഞ്ഞ ഇതെല്ലാവർക്കും മനസ്സിലായി. കാരണം ഇതിനതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന്റെ ശങ്കര പരമ്പരയിൽ നോക്കിയാലും ആത്മജ്ഞാനികളായ ആചാര്യന്മാർ വളരെ വിരളമായിരിക്കും. പക്ഷെ ഇക്കാര്യങ്ങൾ അറിയാത്ത ആരും കാണത്തില്ല. ഇക്കാര്യങ്ങളിൽ എല്ലാവർക്കും വളരെ നിഷ്ഠയാണ് ഈ ജാതിവാദത്തിനും മറ്റും. കാരണം അതെല്ലാവർക്കും അറിയാം. അതറിയുന്നതിന് പ്രത്യേക യോഗ്യതയൊന്നും വേണം. അപ്പൊ അത് പ്രചരിച്ച സമൂഹത്തിൽ അദ്വൈതം നഷ്ടപ്പെടുകയും ചെയ്തു. അദ്വൈതം ഗ്രഹിക്കുന്നതിനുള്ള ആള് വിരളമായിപ്പോയി. വലിയൊരു സമൂഹം തന്നെ ഇതിനെ സ്വീകരിച്ച് അതുകൊണ്ട് പിൽക്കാലത്ത് ഈ ജാതിയുടെ പേരിലുള്ള അസമത്വങ്ങളും അനാചാരങ്ങളും എല്ലാം വളരെ ശക്തി പ്രാപിക്കുകയും ചെയ്തു. അതിനൊരു പ്രധാന കാരണക്കാരൻ ഭാഷകാരനാണ്. അതിന്റെ ദോഷമാണ് ഇന്നത്തെ സമൂഹം നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഇതുകൂടി പറഞ്ഞത്. ഇത് തുറന്നു പറയാൻ പലർക്കും മടിയാണ്. പ്രത്യേകിച്ച് ശൂദ്രന്മാർക്ക്. അപ്പൊ ചോദിക്കുന്ന പിന്നെ സ്വാമി എന്താ തുറന്നു പറഞ്ഞു? ഞാൻ പറഞ്ഞതിന് കാരണം, ഞാനൊരു ബ്രാഹ്മണ ഗുരുവിന്റെ അടുത്തുനിന്നാണ് പഠിച്ചത്. അതുകൊണ്ട് എന്നെ നേരെ പഠിപ്പിച്ചു, ഉള്ളതുപോലെ പറഞ്ഞു പഠിപ്പിച്ചു. ഇതിന്നതാണ് ഇതിന്റെ താല്പര്യം. ഞാൻ ആ പഠിപ്പിനോട് യോജിച്ചില്ല. അത് അവിടെ തന്നെ വിയോജിപ്പും എന്റെ വിയോജിപ്പ് ഒക്കെ തന്നെ പറഞ്ഞു. എന്നാലും പറഞ്ഞതെന്ന് നേരെയാണ്. ഇതാണ് സംഭവം. ആ പരമ്പരയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഉള്ളുകളിൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇത് ശരിയല്ല എന്നുള്ള കാര്യം പഠിച്ച സമയത്തും പറഞ്ഞു, അതിപ്പോഴും പറയും. എന്നും ഇത് പറഞ്ഞിട്ടുമുണ്ട്. ഇത് തന്നെ അവസാനം വരെ പറഞ്ഞുകൊണ്ടും ഇരിക്കും, ഇത് ശരിയല്ല എന്നുള്ള കാര്യം. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഇത് നേരെ ജോ മനസ്സിലാക്കുന്നതിന് ഭാഗ്യം. എല്ലാ ശൂദ്രന്മാർക്കും ഇതിനുള്ള അവസരം കിട്ടില്ല. ആണ് എന്റെ വ്യത്യാസം. ബാക്കി പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഗൗതമനുടൻ തന്നെ ശിഷ്യൻ അന്നത്തെ രീതി അനുസരിച്ച് ഗുരുകുലത്തിൽ പോവുക, അവിടെ സേവ ചെയ്യുക, ഉപദേശമൊക്കെ ഒടുവിലാണ്. ഗുരുസേവ അത് മതി. അതുകൊണ്ടെല്ലാം ഉണ്ടാവും, ചിത്തശുദ്ധിയും ജ്ഞാനും എല്ലാം ഉണ്ടാവും. അപ്പൊ ഗൗതമനെ പോലെയുള്ള മഹാനായ ഒരു ആചാര്യന്റെ അടുത്തു പോയി ഇവിടെ സത്യകാമൻ എന്ന് പറയുന്ന ഒരാള് അവിടെ സേവ മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഗൗതമന് ധാരാളം പശുക്കളുണ്ടായിരുന്നു. ആ പശുക്കളിൽ നിന്ന് തിരഞ്ഞെടുത്ത് കൃശാനാം അബലാനാം വളരെ ക്ഷീണിച്ച് മോശമായ ചതുശ്ശത ഒരു 1400 പശുക്കളെ എടുത്തു. കൃത്യമായ കണക്കൊന്നുമല്ല. ഇവിടെ വേദം പഠിക്കാൻ ചെന്നവനെയാണ് പശുവിനെ മേക്കാനായിപ്പിക്കുന്നത്. ചതുശ്ശത ഗാഹ നിരാകൃത്യ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ശരി ഇതാ ഇത് നിന്നെ ഏൽപ്പിക്കുകയാണ്. സൗമ്യ അനുസംവ്രജ നീ ഇതിന്റെ പിറകെ പോ, ഇതിന്റെ ജോലി ഇതാണ്. ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ജോലി പശുവിനെ നോക്കുന്നതാണ്, ഏറ്റവും നല്ല സേവൻ. അഭിപ്രസ്ഥാപയൻ വാച, ശരി സത്യകാ

0: രാമൻ എന്താണ്? വളരെ ഗുണങ്ങളുള്ളവനാണ്. നമ്മളെപ്പോലെ മുറമുറത്തൊന്നുമില്ല, ഇങ്ങോട്ട് വന്ന് കയറുന്നും തന്നെ പണിയായി, യാതൊരു മുറമുറക്കും ഇല്ലാതെ. ഇല്ലെങ്കിൽ ഇതുപോലെ എനിക്കിവിടെ കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു വർക്ക് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു, മറ്റുള്ളവരൊക്കെ ബഹുമാനിക്കുന്നു. കാണിക്കപ്പെട്ടിയുടെ താക്കോലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇന്നില്ല, പശുവിനെ മേയ്ക്കാൻ പറഞ്ഞു. അത് സാറിന് ആൾക്കാർ ചെയ്യുന്ന പണിയല്ലേ, അതാണോ ചെയ്യേണ്ടത്? പക്ഷേ സത്യകാമൻ അങ്ങനെയല്ല, വളരെ സന്തോഷത്തോടുകൂടി തന്നെ പറയുന്ന അസഹസ്രേണ നാവർത്തയ. സത്യകാമൻ ഉടൻ തന്നെ പറഞ്ഞു, എന്താണ് ഇത്? ആയിരം തികയാതെ ഞാൻ മടങ്ങി വരത്തില്ല. എന്നുവെച്ചാൽ സേവനത്തിന്റെ സന്നദ്ധതയെ സൂചിപ്പിക്കുകയാണ്. 400 ലഭിച്ചുള്ളൂ, 400 1000 ആണെങ്കിൽ എത്ര കാലം പിടിക്കും? പക്ഷെ അതിന് താൻ തയ്യാറാണോ എന്നാണ് പറഞ്ഞത്. അസഹസ്രേണ ആവർത്തയെ പ്രതിജ്ഞയാണ്, ഇത് 1000 തികയാതെ ഞാൻ വരത്തില്ല. ഈ പ്രതിജ്ഞ ഗൗതമനും കേട്ടു, ഈ പശുക്കളും കേട്ടു. അതുകൊണ്ട് എന്ത് പറ്റി? ഗൗതമൻ ഇതിന്റെ പിറകെ പോയി. പശുകാരം പറയുന്നു, നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, പുല്ലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ പശുവിനെ മേയിച്ചു. ഇത് 1000 തികയൊന്നും എല്ലാ ദിവസവും എണ്ണി നോക്കാൻ പറ്റും. ഇതിങ്ങനെ പ്രജനനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സത്യകാമന്റെ ആ തപസ്സിന്റെ ഫലം കൊണ്ട് 1000 തികഞ്ഞപ്പോ അതിലൊരു കാള. പശുകാരം പറയുന്നത് അതൊരു വെറും കാളയല്ല, തപസ്സിൽ സന്തുഷ്ടരായി ദേവതമാരാരോ ഒരു കാളയുടെ വിഷഭോ അഭിവാദ കാളയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് 1000 തികഞ്ഞ ദിവസം, 1000-ാമത്തെ കിടാവിന് പശു പ്രസവിച്ച ദിവസം സത്യകാമ എന്ന് നീട്ടി വിളിച്ചു കാള. ഇതിഹ പ്രതി ശുശ്രാവ പ്രാപ്ത സ്വാമ്യ സഹസ്രം സ്വ, ഞങ്ങളിത് 1000 തികഞ്ഞിരിക്കുന്നു. തപസിന്റെ ഫലം പ്രാപേന ആചാര്യകുലം, ശ്രീ ആചാര്യകുലത്തിലേക്ക് കൊണ്ടുപോവുക. ഇതൊരു വെറും കാളയല്ലെന്ന് ഭാഷകാരൻ എന്തുകൊണ്ട് പറഞ്ഞു? ബ്രഹ്മണശത്തെ പാദം ബ്രവാണി, ശരി, ഈ ബ്രഹ്മമുണ്ടല്ലോ, നീന്തിന വന്ന വിദ്യ സ്വീകരിക്കാനല്ല, ബ്രഹ്മ ഉപാസന, അതിന്റെ ഒരു പാദം, ഒരു ഭാഗം ഞാൻ നിനക്ക് ഉപദേശിക്കാം. അങ്ങനെ ഉപദേശിച്ചു വരുന്ന വഴിക്ക് ഓരോരുത്തർ ഉപദേശിക്കുന്ന കഥയാണ് പറയുന്നത്. നീർക്കാക്ക അവരെ ഉപദേശിച്ചു, അഗ്നി ഉപദേശിച്ചു, പക്ഷി ഉപദേശിച്ചു. അങ്ങനെ ഉപദേശം കൊണ്ട് മടങ്ങി ആചാര്യന്റെ അടുത്തെത്തി. ആചാര്യൻ കണ്ടപ്പോ ചോദിച്ചു, നീ എന്താ ഒരു ബ്രഹ്മജ്ഞാനി പോലെ ഇരിക്കുന്നു, നിന്നാരാ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. തന്റെ ഉപദേശം കൊണ്ട് ആ എന്ന ഉപാസനയാണ് ആ ഉപാസനയെ പൂർത്തിയാക്കി എന്നാണ് ശ്രുതി പറയുന്നത്. ഇനി സത്യകാമൻ തന്റെ ശിഷ്യനോടും ഇത് തന്നെ ചെയ്തു. അയാൾക്ക് ഇതുപോലെ ഉപദേശം ഹംസം ഉപദേശിക്കുന്നു, അങ്ങനെയുള്ള ഉപദേശങ്ങൾ ലഭിച്ചു എന്നാണ് അടുത്ത് പറയുന്നത്.
1: Om Namah Shivaya. You're listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Dear listeners of Shaivam.org, the following is Shukla Yajurveda Karma Shaka Adhyayam 9.

എല്ലാമായിട്ട് നിൽക്കുന്നത്. ഇതുപോലെ അവിടെ അനവധി കമ്പനികള് ഫാക്ടറികള് പലതരത്തിലുള്ള ഷോപ്പുകള് ഇതൊക്കെ ഈ ടൗണൊക്കെ എങ്ങനെയുണ്ടായത് പുറത്തെ മനസ്സിലെ വാസന അത് പുറമേക്ക് പ്രകാശിച്ചതാണ് മാത്രം. ഇങ്ങനെ അപ്പൊ ഈ വാസനകൾ നിലനിർത്തുന്ന കാലം ഈ വാസന ഈ ആസത്തിൽ ഒരു ബീജം ഒരു വൃക്ഷത്തിന്റെ വിത്ത് എന്തിനാണ് വൃക്ഷത്തിന്റെ ഈ ഉദാഹരണം പറഞ്ഞു വെച്ചാൽ വൃക്ഷത്തിന്റെ ഒരു വിത്ത് ആ വിത്തിന് ആരംഭിച്ചിട്ട് എവിടെ അവസാനിക്കുന്നത് വിത്തിൽ അവസാനിക്കും ഈ വിത്ത് മുളച്ച് വൃക്ഷമായി തീർന്നു പിന്നെ ചെടിയായി ഈ അത് മരമായി പിന്നെ കൊമ്പുകളായി ചില്ലകളായി തീർന്നു തളിരായി തീർന്നു പിന്നീട് പൂവായി കായായി പിന്നെ വിത്ത് അതായത് ഇതിന്റെ ബീജം അതായി കഴിഞ്ഞാലോ കായയായി കഴിഞ്ഞാൽ കഴിഞ്ഞതിന്റെ പരിണാമം കഴിഞ്ഞു പിന്നെ പരിണാമമില്ല എന്നിട്ട് അപ്പൊ വിത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് വിത്ത് വരെ എത്തും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പരിണാമം കഴിഞ്ഞു എന്നിട്ട് ഈ പിന്നെ വേറെ ഒന്നുമില്ല. ഒരാള് പിന്നെ ആചരിച്ചു വന്നു പഠിക്കാൻ പോയി അത് കഴിഞ്ഞു പഠിപ്പ് കഴിഞ്ഞു വന്നു ഉദ്യോഗത്തിൽ പോയി അവിടെ ചോട്ടി ഇവിടെ നോക്കി ഏതെങ്കിലും ഉദ്യോഗം കിട്ടി അവർ പടം കൂട്ടിണ്ടാവേണ്ട ചെറിയ വീട് കെട്ടണം നമുക്ക് കൂടാണ്ട് കഴിയില്ല അങ്ങനെ കൂട്ടി കെട്ടി ഞാൻ കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചു ഏതുവരെയാണ് ഇയാളുടെ ഈ പോക്കും വികാസവും ഒക്കെ രണ്ട് കുട്ടികളല്ലാവും പയ്യ ഇനി ആ കുട്ടിയല്ല വളർത്ത ആ കുട്ടികൾക്ക് കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുക ആ കുട്ടിയെ കല്യാണം കഴിച്ചു കുട്ടിയ ഇതൊക്കെ കഴിഞ്ഞ ഇനിയെല്ലാം കാത്തിരിക്ക എന്ന് പറഞ്ഞു ഇപ്പൊപ്പെടുത്ത അല്ല ആശ്രമത്തിന് വന്നിട്ട് അപ്പൊ എവിടുന്ന് ആരംഭിച്ച് എവിടെ അവസാനിക്കുന്നു ബീജത്തിൽ നിന്ന് ആരംഭിച്ച് ബീജത്തിൽ അവസാനിക്കുന്നു കാരണം അപ്പൊ വാസന നശിക്കുന്നുണ്ടോ നശിക്കുന്നില്ല എന്നർത്ഥം വാസന ഇങ്ങനെ കൂടി കൂടി കൂടി വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് ആ ബ്രഹ്മധ്യാനം കൊണ്ട് ഇതിനെ അതുകൊണ്ട് എന്നോട് അല്ല പാൽ ബ്രഹ്മധ്യാനമാകുന്ന അഗ്നിയിൽ മാത്രമേ ഇത് ദഹിക്കൂ. അതിനാണ് കർമ്മയോഗം അനുഷ്ഠിക്കണം. ഗൃഹസ്ഥന്മാരൊക്കെ കർമ്മയോഗികളായിട്ടിരിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ചെറുതാണ്. ഗൃഹസ്ഥന്മാർക്ക് പല കർമ്മങ്ങളും ചെയ്യേണ്ടി വരും. സന്യാസിമാർക്ക് വേണമെന്ന് ചെയ്യുന്ന വളരെ മനസ്സിൽ തെളിച്ചോളൂ വളരെ ചെറുതാണ് കർമ്മം നട്ടം. അവരുമൊക്കെ കർമ്മികളാണ് ഈ ശരീരത്തിൽ നട്ടം. ഗൃഹസ്ഥന്മാർക്ക് എങ്ങനെയൊരു കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അവര് കർമ്മയോഗികളാണ്. കർമ്മയോഗികളായ എന്താ വ്യത്യാസം വെച്ചാൽ ഈ വാസന ചെയ്യപ്പെടുന്നതാണ്. ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വാസന ഉണ്ടാവില്ല. യജ്ഞസ്വരൂപേണ ചെയ്യുന്നു. യജ്ഞായ ആചരണ കർമ്മ സമഗ്രം പ്രവിധീയത യജ്ഞത്തിനായി കൊണ്ട് ചെയ്യപ്പെടുന്നതായ കർമ്മമെല്ലാം ജയിക്കും. ഇല്ലാതായിരിക്കും മൂത്തം അന്യത ഈ ഗാർഹിക കാര്യങ്ങൾക്കായിക്കൊണ്ടോ അല്ലെങ്കിൽ സ്വന്ത ജീവിതാനുഭവങ്ങൾക്കായിക്കൊണ്ടോ ചെയ്യുന്നതായ കർമ്മമുണ്ടോ അതൊക്കെ വാസനാസ്വരൂപമായിരിക്കുന്നു. ആ വാസന തന്നെ പിന്നെയും കർമ്മമാകുന്നു. ആ കർമ്മം ഫലമാവുന്നു. ഫലം അനുഭവിക്കാൻ ജന്മമാവുന്നു. ആ ജന്മത്തിൽ പിന്നെയും കർമ്മം ചെയ്യുന്നു. ഇങ്ങനെയും മാറി മറന്നുകൊണ്ടിരിക്കുന്നു. ജന്മങ്ങളെ കൊണ്ട് കർമ്മങ്ങളും കർമ്മങ്ങളെ കൊണ്ട് ജന്മങ്ങളും മാറി മാറി വളർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഇത് വിട്ടു പോകാൻ കഴിയില്ല എന്നർത്ഥം. ഈ വിടുതി എങ്ങനെയുണ്ടാവുന്നു വാസനകളെയൊക്കെ കഴിക്കണം എന്നറിയാൻ സാധിക്കും. ഒന്നുകിൽ അത് വേവിക്കണം അല്ലെങ്കിൽ പിന്നെ എന്താണ് വറക്കണം. വറുത്താലും പിന്നെ വേവിച്ചാലും പിന്നെ അത് കുറച്ചില്ല. വറക്കാനും വേവിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് എന്താണ് വെച്ചാൽ ഇനി വേവിക്കുക എന്നുള്ളത് ഈ ഭക്തി വറക്കുക എന്നുള്ളത് ജ്ഞാനം സാധിക്കും. ജ്ഞാനമാകുന്ന അഗ്നിയിൽ വറത്തു ഈ വാചകങ്ങളൊക്കെ നിരന്തരമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം എപ്പോഴും ചെയ്തുകൊണ്ട് ബ്രഹ്മാകാരവത്തിൽ ആ ധ്യാനമാകുന്ന അഗ്നിയിൽ ദഹിക്കും വാസന കൊടുക്കുക. അതിലേയും ദഹിക്കുന്നു വേറെ ഒന്നും ദഹിക്കില്ല എന്നർത്ഥം. അപ്പൊ തീവ്രമായിരിക്കുന്ന ധ്യാനനിഷ്ഠ എപ്പോഴും ചെയ്യണം. അതാണ് സന്യാസിമാരൊക്കെ എപ്പോഴും ജ്ഞാനസമ്പത്തിയെ സമ്പാദിച്ച് ബ്രഹ്മനിഷ്ഠന്മാരായും ധ്യാനനിഷ്ഠന്മാരായും കഴിയണം. ഈ ഗൃഹസ്ഥന്മാരൊക്കെ എപ്പോഴും ഈശ്വരനെ വരിച്ചുകൊണ്ടും ഉപാസിച്ചുകൊണ്ടും ഈ നാമം ജപിച്ചും കീർത്തനങ്ങളെ ആലപിച്ചും പൂജാ നമസ്കാരം തുടങ്ങിയുള്ള അനുഷ്ഠാനങ്ങളെ ചെയ്തും കഴിഞ്ഞു കൂടണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവര് നാളെയും ജനിക്കേണ്ടി വരും. ആ ജനനം എങ്ങനെയാവും നിശ്ചയമില്ല. എന്തോ പുണ്യവിശേഷം കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ നല്ല വംശത്തിൽ ജനിച്ചു, നല്ല കുടുംബത്തിൽ ജനിച്ചു, നല്ല ശരീരം കിട്ടി, നല്ല വിദ്യാഭ്യാസം ഉണ്ടായി, നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊരു പുണ്യമാണ്. ഈ നാളെ നിങ്ങളൊരു പോത്തോ എരുമയായിട്ട് ജനിക്കുന്നു എന്നാലോ ആരാ അതാന്ന് പറയുന്നത്? അപ്പോഴത്തെ കഷ്ടം എത്രയായി തീരും? ഒരു കൃമിയോ പീഡവുമായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ ഒരു മരണമായിട്ട് തീരുന്നു. എങ്ങനെയൊക്കെ ആവോ? ഭരത മനുഷ്യൻ മഹാജ്ഞാനിയും ഭക്തനും വരുന്നു, അല്ലെങ്കിൽ മാനായിട്ട് ജനിക്കേണ്ടി വന്നു. വൈഷ്ണവന്റെ മക്കള് നളഭൂപുരമണിഗിരിമാര് വൃക്ഷങ്ങളാ വേണ്ടി വന്നു. ഇങ്ങനെ എത്രയോ കഥകളുണ്ട് അതിനുള്ള മൊത്തം. അപ്പോ ഈ ജനനത്തിന് വ്യവസ്ഥയില്ല. കാരണം കർമ്മമാണ് ഈ സംസാര അനുഭവത്തിന് ചെയ്യുന്നത്. അപ്പൊ കർമ്മം എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെയാണ് ജന്മവും ജീവിതവും ഉണ്ടാവുക ഒരാളുടെ മൊത്തം. കർമാനുസരണമായിരിക്കുന്ന ജീവിതാനുഭവങ്ങളെ ഉണ്ടാവുന്നു. അതും ഈ വാസന മാറിയിച്ചോളും. വളരെ നല്ല ഒരാളാണ് വിചാരിച്ചോളൂ, ആ നല്ല വാസനകൾ അദ്ദേഹത്തിൽ വികസിക്കുകയാണ്.
ചീത്തവാസനകളൊന്നും ഇല്ലാന്ന് വരുന്നില്ല. ആ ചീത്തവാസന വികസിക്കേണ്ട കാലമല്ല ഇപ്പൊ, അതുകൊണ്ട് വികസിക്കുന്നില്ല. കാലം വന്നാലോ, കാലം വന്നാൽ വികസിക്കും, ആളും മാറും.

മൃഗങ്ങളെയൊക്കെ വേട്ടയാടി കൊണ്ടുവന്നിട്ട് മാംസം തിന്നാ ഇതൊക്കെ ചെയ്യുകയാണ്. വാസ്തവത്തിൽ കുറെ കാലം മുമ്പായിരുന്നെങ്കിലും ഈ ഒരു കാര്യങ്ങളെ അദ്ദേഹം സ്മരിക്കാനേ കഴിയില്ല. എന്താ ഇത് കാരണം? അന്നത്തെ വാസന എങ്ങനെയായിരുന്നു, ഇന്നത്തെ വാസന എങ്ങനെയാണ്, അവ എന്തെല്ലാം വാസനയാണ് ഒരാളിലുള്ളത്, എപ്പോഴൊക്കെ അത് വികസിക്കുക, അതുകൊണ്ട് വാസനകളെ വളർത്താനും വേവിക്കാനും വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ചെയ്യുന്ന കർമ്മങ്ങൾ വാസനകളാവാതെയും ധരിക്കാൻ പരിശ്രമിക്കണം. നിഷ്കാമരൂപേണ ഈശ്വരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്ത് കാര്യം ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ ചെയ്യാതിരിക്കും കാലത്തോളം പിന്നെയും പിന്നെ ജനന മരണങ്ങൾ ആവർത്തിക്കപ്പെടും. അതിന് യാതൊരു സംശയമില്ല എന്നർത്ഥം. ഇതുവരെ വാസനയുണ്ടോ ഒരാളുടെ, അതുവരെയും അതൊക്കെ പിന്നെ വീണ്ടും വീണ്ടും ജനനം ഉണ്ടാക്കിയത് ഇതാണ്. വാസനകൾ ഇല്ലാതെ കണ്ട് കർമ്മം ചെയ്ത് ജീവിക്കുക, കർമ്മത്തിൽ ഈശ്വരന് വിട്ടുപോയാൽ പിന്നീട് ഇങ്ങോട്ട് വരണ്ടാന്നുള്ളത് നിലവരുത്തുക, ഇതിനാണ് ദേവയാനെന്ന് പറയുന്നത്. അപ്പൊ ദേവയാന സ്വരൂപേണ ജീവിക്കണം എന്നുള്ളതാണ് ശ്രദ്ധയുടെ സിദ്ധാന്തം. ദേവയാന സ്വരൂപേണ ജീവിച്ചാൽ വീണ്ടും ജനിക്കണം തീർച്ചയാണ്. ഭൂമോ രാത്രി സഥാ കൃഷ്ണ ഷൺമാസാ ദക്ഷിണായണം തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്തി നടത്തത്. ഈ ചന്ദ്രമണ്ഡലം വരെ മാത്രമാണ് ആ ജീവൻ പോകുന്നത്, പിന്നീട് മടങ്ങി വന്ന് പിന്നെയും ജനിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ദേവയാനത്തിൽ ജനിച്ചവർ അങ്ങനെയല്ല. അഗ്നിർ ജ്യോതിർ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാ. ബ്രഹ്മജ്ഞന്മാരായി തീരും വളരെ കാലം നിഷ്കാമരൂപേണ ഈശ്വരാർപ്പണത്തോടുകൂടിയുള്ള കർമാനുഷ്ഠാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ദേവയാനത്തിൽ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്നർത്ഥം. അങ്ങനെ ദേവയാന ജീവിതമാണ് ഇവിടെ എന്താണ് കേരളത്തിലുള്ള ആളുകൾക്ക് നേരത്തെ തന്നെ ആചാര്യന്മാർ വിധിച്ചു തന്നത്. പ്രത്യേകിച്ച് ബ്രാഹ്മണർക്ക് അവരൊക്കെ ദേവയാനത്തിൽ ജീവിക്കണം, പ്രണവോപാസന ചെയ്യണം. പക്ഷെ ഗൃഹസ്ഥൻ പറഞ്ഞ ഉപാസിക്കാൻ പാടില്ല. ഇങ്ങനെ ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ വൈരാഗ്യം വരും, ഗൃഹസ്ഥൻ വൈരാഗ്യം വരരുത്. ഈ വൈരാഗ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഗ്രഹകുടുംബാദികളെ ആരാ നോക്കുക, അതുകൊണ്ട് അങ്ങനെ വരരുത് എന്ന് സാധാരണ പറയുക. അതുകൊണ്ടാണ് പ്രണവം ഉപാസിക്കുന്നത് സന്യാസി മതി, എങ്കിലും പ്രണവം വിട്ടു നിൽക്കരുത്, അതാണ് അവരുടെ യജ്ഞസൂത്രം. അതായത് പൂണൂല എന്ന് പറഞ്ഞതർത്ഥം ബ്രഹ്മബന്ധത്തോടുകൂടിയതായ ത്രിവർണ്ണങ്ങളാണ് പ്രണവം എന്ന് പറഞ്ഞാൽ, അതിനെയാണ് യജ്ഞസൂത്രം എന്നർത്ഥം. അതിന്റെ കെട്ടിനെ ബ്രഹ്മബന്ധം എന്നാണ് പറയുക. ത്രിവർണ്ണം മൂന്ന് വർണ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് നൂലുകളെന്ന് മൂന്ന് അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാണ്. ആ ഊ മ എന്നുള്ളതായ ത്രിവർണ്ണങ്ങളാണ് പ്രണവത്തിന്റെ മൂന്ന് ഘടകങ്ങളെ. ഇത് മൂന്ന് നൂലാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ബ്രഹ്മബന്ധത്തോടുകൂടി ആ ബ്രഹ്മാകാര വൃത്തിയോടുകൂടിയിട്ട് എപ്പോഴും പ്രണവോപാസനം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്യാസി എന്നാണ്. അങ്ങനെ ചെയ്താൽ അയാൾക്ക് ആ നിലവിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന വാസനകളോ എല്ലാം ദഹിക്കും. ഈ പ്രണവാഗ്നിയും അല്ലെങ്കിൽ ജ്ഞാനാഗ്നിയും എല്ലാം ദഹിക്കും. മറ്റുള്ളവർക്ക് വേവും ഈ എല്ലാം ഈശ്വരങ്കൽ അർപ്പിച്ചുകൊണ്ട് എപ്പോഴും ഭഗവാനെ ദഹിച്ചുകൊണ്ടും ഉപാസിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് കാലം കൊണ്ട് ആ വാസനകളൊക്കെ പാകം വരും എന്നൊക്കെ. അങ്ങനെ പാകം വന്നാൽ ക്രമേണ അതിന്റെ ദോഷങ്ങളൊക്കെ തീരില്ല. ഇപ്പൊ ആ പാകം വരുത്താൻ വേണ്ടി ചെയ്യപ്പെടുന്നതായ കർമ്മങ്ങൾ, ഇപ്പൊ ക്ഷേത്രങ്ങളും മറ്റൊക്കെ എന്താ, ഇതിലൊക്കെ ഈ തത്വസ്വരൂപം അതിൽ വളരെയധികം സംഘടിപ്പിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ഒന്ന് മാത്രം പറയാം, 15 വിസർജനങ്ങൾക്കൊന്നും പറയാനില്ല. ഈ ഉത്സവം ഉണ്ടാകത്തില്ല, ഈ ഉത്സവം എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്, ആ ദേശത്തിന്റെ അതിദേവതയാണ് ദേവൻ. ഇപ്പൊ ഈ ഗ്രാമക്ഷേത്രങ്ങളൊക്കെ ഉള്ളൂ, ആ ഗ്രാമത്തിന്റെ മുഴുവൻ അതിദേവതയായിട്ടാണ്. ആ ഗ്രാമത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിൽ ആ ദേവനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും വീട്ടിൽ കല്യാണമാണ് അമ്പലത്തിൽ പോയിട്ടുണ്ട്, കഴിപാട് കഴിച്ചു വന്നിട്ടാണ് നടത്തുക, അല്ലെങ്കിൽ വേറൊന്നാണ് ഉപനയനാണ് കുട്ടിക്ക്, അല്ലെങ്കിൽ വിദ്യാരംഭമാണ്, എന്തായാലും അല്ല ആ ക്ഷേത്രദേവനെ അവഗണിച്ചു കൊണ്ടൊന്നും ചെയ്യുന്നില്ല ഈ ഗ്രാമങ്ങളിലുള്ള ആളുകൾ. അങ്ങനെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ക്ഷേത്രദേവന് ഈ ഗ്രാമവാസികളാകുന്ന ജനങ്ങളോടുകൂടി മമത സ്നേഹം ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ട അവരെ ആ പ്രാർത്ഥിക്കുന്നതിനെയൊക്കെ സാധിപ്പിച്ചു കൊടുക്കുക, അവരെ അനുഗ്രഹിക്കുക, ഇതൊക്കെ ആ ദേവൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ദേവന് ഉത്സവാഘോഷം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമവാസികളാകുന്ന ജനങ്ങളുടെ കർമ്മവാസനകളെ കുറച്ച് നശിപ്പിക്കുക എന്നർത്ഥം. അത് ആ ദേവൻ നശിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ? ഉത്സവത്തിന്റെ ആദ്യത്തെ എന്താണ്, ചെന്നാൽ മുളയിടുക, മുളയിടലാണ്. മുളയിടുക എന്ന് പറഞ്ഞാൽ എന്താ, ബീജാവാപം വിത്ത് കിതയ്ക്കലാണ്. മുളമ്പാടികാന്ന് പറഞ്ഞിട്ട് സാധാരണ ഈ ഉത്സവം എല്ലാ കൊല്ലവും ഉള്ളതായ ക്ഷേത്രത്തിൽ ഒരു ചെമ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ കൊല്ലം അന്വേഷിക്കുന്ന പ്രശ്നം ഈ ബാലിക അത് 12, 18, 11 ഇങ്ങനെ പല സൈസിലാണ് ഓരോ ക്ഷേത്രത്തിലുള്ള കൊടുക്കുന്നത്. ഇതിലെ മണ്ണ് നിറച്ചിട്ട്, അതായത് മണൽ വെച്ചിട്ട് എന്താണ് നവധാന്യങ്ങൾ കിടക്കിയാണ്. നവധാന്യങ്ങൾ വെച്ച് പിന്നെ മൂന്ന് നേരവും ആ മുളയ്ക്ക് പൂജ ഉണ്ടായിരുന്നു. 3 നേരം വെള്ളമൊക്കെ വിളക്ക് കെട്ടരുത്, ഇങ്ങനെയൊക്കെ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ചെയ്യും. ഇത് പിന്നെ ആ ഉത്സവ ആഘോഷങ്ങൾ ഗംഭീരമായി നടക്കും. ദേവന് പലതരത്തിലുള്ള ദൈനവേദ്യങ്ങള്, പലതരത്തിലുള്ള പൂജകള് അവിടെ ആ ദേവന്റെ പരിജനങ്ങൾക്കൊക്കെ ശ്രീഭൂതബലിയൊക്കെ ഉണ്ട്. ശ്രീഭൂതബലി എന്ന് പറഞ്ഞാൽ പരിജനങ്ങളെയൊക്കെ സേവിക്കല്, അവരെയൊക്കെ

0: തൃപ്തിപ്പെടുത്തലെന്ന് അർത്ഥം. ഈ കാൽസസ്യവേദി പിന്നെ പതിമുഴുവനായ പ്രത്യേകിച്ച് വേദി മേളം ആഘോഷത്തോടുകൂടിയിട്ട് ചെയ്യല്, വിശേഷമായിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ നടത്തല്, മരുന്നാളുകൾക്കൊക്കെ ആഹാരം കൊടുക്കല്, ഇങ്ങനെ ഗംഭീരായിട്ടുള്ള ഒരു ആചരണമാവും. ആ ദേവനെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാതെ ചെയ്യുന്ന ഗ്രാമവാസികൾ അവരുടെ കയ്യിലുള്ള എല്ലാ വിഭവങ്ങളും എടുത്ത് ദേവനെ വേണ്ട പോലെ ആരാധിച്ച് സംതൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് ഈ ബീജത്തിന് മൂന്ന് നേരം പൂജയും അതിന് വെള്ളമൊഴിക്കലും ഇതൊക്കെ ശരിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഏഴ് ദിവസമാണ് ഉത്സവിച്ചോളും, എത്ര ദിവസം കഴിഞ്ഞു ആറാട്ടായി. ആ ആറാട്ടാകുമ്പോഴേക്കും കൂടുതൽ എട്ട് ദിവസം ഇത് കാറ്റും മറിച്ചൊന്നും കഴിയാത്തതായ മൊഴിത് കൊണ്ടില്ല ഇങ്ങോട്ട് പരിഗണിക്കുക. അപ്പോൾ തന്നെ വാസ്തവത്തിൽ പഴയ ക്ഷേത്രങ്ങളിൽ പരിചയമുള്ള ആൾക്കാരില്ല, കാറ്റും വെളിച്ചും അതിനെക്കൊണ്ട് പറ്റില്ല. അങ്ങനെയുള്ള മുറിയുടെ ഉള്ളിൽ വെച്ചിട്ട് മറ്റുള്ളവരെ അവിടെ കിടക്കുകയെന്ന് ഉപയോഗം ചെയ്യരുത്. ആ വാതിൽ അടച്ചിട്ടാണ് എപ്പോഴും ഉണ്ടാവുക, പൂജാ സമയത്ത് മാത്രമേ അത് തുറക്കുള്ളൂ. മൊത്തം എന്നിട്ട് ഈ ആറാട്ട് കഴിഞ്ഞ് വന്നാൽ ഈ പള്ളിക്കൂർക്കുണ്ട് ദേവന് അതിന്റെ വേട്ട കഴിഞ്ഞു. ഏഴാം ദിവസം വേട്ടയായിരിക്കുമല്ലോ, അങ്ങനെ ആ വേട്ട കഴിഞ്ഞു വന്നപ്പോൾ ക്ഷീണിച്ചു ദേവൻ എന്നാണ് സങ്കല്പം. വേട്ട നോക്കാൻ ദേവന് ഉല്ലാസമായിട്ടുള്ള ഇങ്ങനെ ചെയ്യാന്നർത്ഥമാണ്. വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ക്ഷീണിച്ചു എന്നാണ്. എന്നിട്ട് കുളിച്ചിട്ടില്ല, കുളി കഴിഞ്ഞാൽ അകത്തേക്കൊക്കെ കടക്കൊണ്ടു പോകുന്നുള്ള സങ്കല്പത്തിൽ അഭിഷേകം കഴിയണേ, അതൊക്കെ പിറ്റേ ദിവസമേ ഉള്ളൂ. ഈ ഏട്ട കഴിഞ്ഞു എന്നുള്ളതായ ആ ദേവവിഗ്രഹത്തെ മണ്ഡപത്തിലോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലം ഉണ്ടാവും, അവിടെ നല്ല പട്ടി കിടക്കി മിച്ചൊക്കെ വിളിച്ചിട്ട് അതിന് തരും. ആ സമയത്ത് കുളിർമയ്ക്ക് വേണ്ടിയിട്ട് ഇത് നാല് കുറവ് കൊണ്ടുവരും. ഈ മുളപ്പാരികൾ അപ്പോഴേക്ക് എന്തായിരിക്കും, വീട്ടിൽ നിങ്ങൾ മണ്ണിലോ അല്ലെങ്കിൽ വളർത്തിയിലോ വളരെ ശുശ്രൂഷിച്ച് വെച്ചാൽ ഇത്ര വളർന്നിട്ടുണ്ടാവില്ല. ധാന്യങ്ങളെ നഷ്ടം ഇത്ര ഉയരം വന്നിട്ടുണ്ടാവും ഈ ഏഴ് ദിവസം കൊണ്ട് മുളച്ചിട്ട്. അത് അതിശയം തോന്നും, ഏഴ് ദിവസം കൊണ്ട് ഇത്രയും വലുതായത് എങ്ങനെ ഏത് തോന്നും. അത് വീട്ടിൽ അതുപോലെ വധച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും, അവിടെ മുള ഇരുന്ന ദിവസം അറേ വിത്തുകൾ തന്നെ ഇവിടെ വീട്ടിൽ വധച്ചു നോക്കും, ഒരിക്കലും അത്ര വലുപ്പം ഉണ്ടാവില്ല എന്നിട്ടാണ്. ഈ പച്ചക്ക സമ്പ്രദായം മാറി വിശ്വാസമൊക്കെ മാറി എങ്കിലും അങ്ങനെയായിരുന്നു ഞാൻ എന്റെ അനുഭവത്തിൽ പറയാം. അപ്പൊ അത് എന്താണ് ഈ നവധാന്യങ്ങൾ തന്നെ ദേവനെ അർപ്പിച്ചു തന്നെ. എന്താ നവധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് വർഗത്തിൽ ജനിച്ചാലും അനുഭവിക്കേണ്ടതായ ആഹാര പദാർത്ഥത്തിന്റെ ബീജങ്ങളാണ്. അതാണല്ലോ ഏത് വർഗത്തിൽ ജനിച്ചും അനുഭവിക്കേണ്ടതായ ഈ പിന്നെ ഉപഭോഗ പദാർത്ഥങ്ങളുടെ ബീജങ്ങളാണ് എന്ന് വെച്ചാൽ ജന്മത്തിന്റെ ബീജങ്ങൾ, വാസനകളാണ് ജനിച്ചെടുക്കുന്നത്. അപ്പോ അത് എത്രയാണ് ഒരു ഇത്ര വൃത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായി, അത് ഇത് ഇരുന്നാഴിയോ മുന്നാഴിയോ വധിക്കുന്നു വിചാരിച്ചും ഒരുപാട് എണ്ണിയാൽ ഒന്നുമില്ല. ഇരുന്നാഴി എന്ന് പറഞ്ഞാൽ എണ്ണി കണക്കാക്ക വയ്ക്കും, അത്ര അധികം ഉണ്ടാവും. വെള്ള ഈ തുകര പിന്നെ ഉഴുന്ന് പിന്നെ എന്താണ് പിന്നെ ഗോതമ്പ് യവം പിന്നെ വരക് നെല്ല് ഇങ്ങനെയുള്ളതാണ് ധാന്യങ്ങളെ. അങ്ങനെയുള്ള ഈ ധാന്യങ്ങളൊക്കെ എത്രയറിയാം, പിന്നെ ഒരു ഇരുന്നാഴി മുന്നാഴി ആകുമ്പോഴേക്കും എറിഞ്ഞാൽ എത്രയുണ്ടാവും കണക്കാക്കാൻ സാധിക്കില്ല, അത്ര വരയ്ക്കുന്നത്തം. എന്നിട്ട് അത് മുളപ്പിച്ചു കഴിഞ്ഞു. ഈ എന്താ ഈ വരയ്ക്കുന്നിടത്ത് ഇതിന്റെ ആവശ്യം എന്താ വെച്ചാൽ, ഈ ചുറ്റുപാടുള്ളതായ ഭക്തന്മാരുടെ വാസനകളാണ്, കർമ്മവാസനകളാണ്, അവരെ അനുഭവിക്കാനുള്ളതായ ഉപഭോഗങ്ങളല്ലേ ആ കർമ്മവാസനകളാണ്. അത് മുളപ്പിച്ചു കളയുകയാണ്. അപ്പൊ ഒരു പ്രാവശ്യം ആ ഉത്സവം കഴിഞ്ഞാൽ ആ താന്ത്രിക സങ്കല്പം ഒന്ന് ആലോചിച്ചു നോക്കും. ഒരു പ്രാവശ്യത്തെ ഉത്സവം കഴിയുമ്പോൾ ആ നാട്ടിലുള്ളതായ ഭക്തന്മാരായ ജനങ്ങളുടെ അനേക ജന്മങ്ങൾ അനുഭവിക്കേണ്ടതായ വാസനകളൊക്കെ തോന്നും. ഇതാണ് സങ്കല്പം നട്ടം. ഇങ്ങനെ പൂജാവിധാനങ്ങൾക്കൊക്കെ ഇതുപോലുള്ള സങ്കല്പങ്ങളുണ്ട്, അതിപ്പോ പറയുന്നില്ല. അപ്പൊ വാസനകളുടെ ശക്തിയാണ്. എങ്ങനെയാണ് ആ വാസനകളൊക്കെ വെന്തിട്ട് പിന്നെ രണ്ടാമത് ജന്മത്തിന് കാരണമാവാറുകൊണ്ടിരിക്കുക ഈശ്വരോപാസന കൊണ്ട്, ഭക്തി കൊണ്ടാണ്. ഭക്തിയും ധ്യാനവും വേണം, അതുകൊണ്ടേ ഈ വാസനകൾ ദഹിക്കുള്ളൂ. ആ വാസനകൾ ഉള്ളിടത്തോളം കാലം എത്ര ജ്ഞാനിയായാലും മല്ലായാലും ഇനിയും ജനിക്കുകയും. ഇതാണ് സ്വഭാവം നഷ്ടം. ഈ അപ്പൊ ഭരത മഹർഷി ജനിച്ചു വിചാരിച്ചാൽ ആരൊക്കെ പിന്നെ ജനിക്കേണ്ടാത്തതാണ് വെച്ച് നോക്കൂ. ഒരു ചെറിയ വാസന ഈ വൈകുണ്ഠത്തോളം ഉയർന്നതായ ദേവിജയന്മാര് യാദൃശ്ചികമായി ഉണ്ടായിട്ടില്ല. ഒരു വാസനയെ അനുഭവിച്ചു തീർക്കാൻ മൂന്ന് ജന്മം ജനിക്കേണ്ടി വന്നു. അപ്പോ നിമിഷം പ്രതി വാസനകളെ വളർത്തുന്നതായ ഒരാൾക്ക് എത്ര ജന്മത്തിലുള്ള വാസന ഇപ്പോ സ്റ്റോക്ക് ഉണ്ടാവും ആലോചിച്ചു. ഇതിനെയാണ് സഞ്ചിതം എന്ന് പറയുന്നത്. കർമ്മത്തിന് മൂന്ന് വിഭാഗമുണ്ടല്ലോ, സഞ്ചിതം, പ്രാരബ്ധം, ആഗന്തുകം. സഞ്ചിതം എന്ന് പറഞ്ഞാൽ എത്രയോ ജന്മങ്ങളിലായി സമ്പാദിച്ചിട്ടുണ്ട്. ഈ മേൽക്കലോടാണെന്നൊക്കെ പറയുന്നില്ലേ, ചാക്ക് ചാക്കായിട്ട് ഇങ്ങനെ കുട്ടി വെച്ചിരിക്കുന്ന സമാനം, അതിനുള്ള മേൽക്കലറ എന്ന് പറയുന്നത്. ഇത് സാധാരണ അന്നൊന്നും എടുക്കുന്ന കലോറ വേറെ ഉണ്ടാവും. വലിയ വീടുകളിലൊക്കെ ഇപ്പോഴും അങ്ങനെയാണ്, മേൽക്കലോറി കലോറി കീഴ്ക്കലോറി. മേൽക്കലോറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്കായിട്ട് കൊണ്ടു വെച്ചിട്ടുണ്ടാവും, പരിപ്പ് വേണം, രണ്ടു മൂന്ന് ചാക്ക് ഉണ്ടാവും മേൽക്കലോറി. ഇവിടെ ഒരു പാത്രം ഉണ്ടാവും, അതിലപ്പോഴപ്പോ കടങ്ങിലേക്ക് കൊണ്ടു വെക്കും. അങ്ങനെ ആ മേൽക്കലോറിയാണ് ഈ സഞ്ചിതം. എത്രയായ ജന്മത്തിലേക്ക് ആ വാസനകളാ നിശ്ചയമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വാസനകളും മുഴുവൻ അണിഞ്ഞു കൂടി നിൽക്കുന്നു. എവിടെ ഈ മനസ്സിൽ തന്നെയാണ്, വേറെ എവിടെയല്ല എന്നർത്ഥം. അങ്ങനെയുള്ള ആ വാസനാ സമൂഹങ്ങളാണ് പിന്നീട് ഓരോന്നായി തീരുന്നത്. മായാവീവ വിജൃംഭയത്തി മഹായോഗീവേയ സ്വേച്ഛയാ. ഈ ഒരു മായാവി എങ്ങനെയാണോ ആദ്യം തന്നെ ഭാവന കൊണ്ട് കാലവും ദേശവും ഉണ്ടാക്കുന്നു, ഇന്ന കാലത്ത് ഇന്ന ദേശത്തെ ഇന്ന രൂപത്തിൽ ജനിക്കുക എന്നുള്ളതായി വ്യവസ്ഥ ഉണ്ടാവുന്നു വാസനയ്ക്കെന്നർത്ഥം. അപ്പൊ ആ കാലവും ദേശവും നോക്കിയിട്ട് ആ സ്വരൂപത്തിൽ ജനിക്കുന്നു, എന്നുവെച്ചാൽ അതിനനുസരിച്ചുള്ളതായ അനുഭവങ്ങളെ അനുഭവിക്കുന്നു. അപ്പോഴും പുതിയ വാസനകളെ സമ്പാദിക്കുന്നു, മരിക്കുന്നു, പിന്നെയും പുതിയ പുതിയ വാസനകൾ ഉണ്ടാവുന്നു. ആഗന്തുകം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഉണ്ടാക്കുന്ന വാസനകളാണ്, ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് പുതുതായിട്ട് സമ്പാദിക്കുന്ന വാസനകളാണ്. സഞ്ചിതം എന്ന് പറഞ്ഞാൽ അനേക ജന്മങ്ങളായി സമ്പാദിച്ച് കൂട്ടിവെച്ചിട്ടുള്ള നടന്ന ഭണ്ഡാരമാണ് സഞ്ചിത വാസന എന്ന് പറഞ്ഞത്. പ്രാരബ്ധം എന്ന് പറഞ്ഞത് പാകം വന്നതിനെ ഇപ്പൊ അനുഭവിക്കുന്നു, ഇപ്പൊ അനുഭവിക്കുന്നതായ വാസനകളെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത് എന്നർത്ഥം. ഇത് സഞ്ചിതമാണ് ഈ ഒരാളെ എപ്പോഴും കുറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇപ്പോഴത്തെ ജീവിതം കഴിഞ്ഞു വിചാരിച്ചുള്ളൂ എങ്കിലും സഞ്ചിത വാസന ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നെയും ജനിക്കുകയും ജീവിക്കുകയും ചെയ്യാണ്ട് കഴിയില്ല എന്നുള്ള നിലയാണ് ഇരിക്കുന്നത്. അങ്ങനെ സഞ്ചിതം എത്രയാണ് ഒരാൾക്കുള്ളത് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ആ സഞ്ചിത വാസനകളൊക്കെ ഈ വീണ്ടും വീണ്ടും ജനിച്ച് ജീവിച്ച് അതിന്റെ അനുഭവങ്ങൾ കഴിയണം എന്ന് വിചാരിച്ചോളൂ. ഒരു ജീവനെ എത്ര കാലമാണ് ഈ സംസാരത്തിൽ അടിഞ്ഞു കിടക്കേണ്ടി വരിക നോക്കൂ, അവസാനിക്കില്ല. അപ്പൊ ഭക്ഷ്യജ്ഞാനങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചാൽ മാത്രമേ ഈ വാസനകളിൽ നിന്ന് പുറത്ത് കിട്ടുള്ളൂ. ഈ വാസനാപ്രക്ഷയവും മോക്ഷം വാസനാപ്രക്ഷയമാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ വാസന നശിക്കലാണ് മോക്ഷം. വാസന നശിക്കാതിരിക്കുന്നിടത്തോളം ആരും ഈ സംസാരത്തെ വിട്ടുപോകുന്നില്ല, സംസാര അനുഭവങ്ങൾ ഇല്ലാണ്ട് അവർ ചെയ്യുന്നില്ല എന്നർത്ഥം. എത്ര ജ്ഞാനിയായി അത് പല ഉപദേശങ്ങളൊക്കെ പഠിച്ചു വന്നാലും വരില്ല, എത്രയൊക്കെ ഉപദേശിച്ച് പഠിച്ചാലും ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുകയും ചോദിക്കും. പക്ഷേ എപ്പോൾ ആ അജ്ഞാന സ്വരൂപമായിരിക്കുന്ന വാസനകളൊക്കെ അടങ്ങുന്നു അപ്പോഴാണ് ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽക്കുന്നതേ രീതിയിൽ പറഞ്ഞത്. പക്ഷേ അത് എങ്ങനെയാണ് പറഞ്ഞത്, അതിന്റെ താല്പര്യം എന്താ ചെയ്താൽ ഇതാണ് വിധി നിഷേധം, പിന്നെ അർത്ഥവാദം, അപവാദം, പിന്നെ സിദ്ധാന്തം, ഇങ്ങനെ നാലഞ്ച് പ്രകാരത്തിലാണ് വേദവാക്യങ്ങളുടെ സ്വഭാവം. അപ്പൊ അർത്ഥവാദ സ്വരൂപമാണ് ഈ വക വാക്യങ്ങളൊക്കെ അന്നർത്ഥം. ജ്ഞാനത്തിന് സർവകർമാണി ഭസ്മസാൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ജ്ഞാനമാകുന്ന അഗ്നിയുടെ ഒരു കണികി ഉണ്ടായാൽ മതി സർവകർമ്മങ്ങളെ ജനിപ്പിക്കും. ജ്ഞാനത്തിന്റെ മഹത്വം കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നാൽ ജ്ഞാനം ഉണ്ടാക്കിക്കൂടെ ഏതാളൊക്കെ ഒരു കണിക, ജ്ഞാനം ഉണ്ടാക്കിക്കൂടെ കർമ്മം അവസാനിക്കാതെ അവിടെ ജ്ഞാനം ഉണ്ടാവുള്ളൂ, ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ കർമ്മം അവസാനിക്കാതാവുന്നത് വരെ ഉപദേശിച്ച് പഠിച്ചാലും അല്ലെങ്കിൽ വേറെ ഒന്ന് പഠിച്ചാലും അതില്ല, ഭക്തിജ്ഞാനങ്ങളെ വളർത്തന്നെ വേണം. ഈശ്വരന്റെ പരിപൂർണമായിട്ടുള്ള ശരണാഗതി അറിഞ്ഞ് നിരന്തരമാകുമെന്നും ഭജനം ചെയ്യണം. അങ്ങനെ ഭജനം ചെയ്യുന്ന ഒരാളൊക്കെ ക്രമേണ ഈ വാസനകൾ തേച്ച് തേച്ച് പോകുന്നുള്ളൂ എന്നർത്ഥം. ഈ ഓരോന്ന് ഹോമമൊക്കെ ചെയ്യുന്നില്ലേ, മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നുള്ളൂ. എന്താ അർത്ഥം, ഈ വള്ളി മുട്ട എള്ള കടുക അല്ല നെയ്യ പായസം, ഇങ്ങനെ ഏഴ് ദ്രവ്യങ്ങളാണ് അതിന്റെ ഹനിസ് എന്നർത്ഥം. നെയ്യ് വള്ളി ചിറ്റമ്പലിന്റെ വള്ളിയാ, മുട്ട എന്ന് പറഞ്ഞ പേരാടിന്റെ മുട്ടാണ്, എള്ള കതിര പാല് നെയ്യ് പായസം കൊടുത്തൊക്കെ എന്തിനാ കാണിക്കുന്നത്, ഏത് വർഗത്തിൽ നിങ്ങൾ ജനിച്ചാലും അപ്പോഴത്തെ ഉപഭോഗത്തെയാണ് കാണിക്കുന്നത് എന്നർത്ഥം. ഇപ്പൊ മനുഷ്യനായി ജനിക്കുന്നു, അല്ലെങ്കിൽ ദേവനായി ജനിക്കുന്നു, അല്ലെങ്കിൽ മൃഗമായി ജനിക്കുന്നു, അല്ലെങ്കിൽ കൃതിയായി ജനിക്കുന്നു, അപ്പോഴൊക്കെ അനുഭവിക്കാനുള്ളതായ ആ ഉപഭോഗങ്ങളെയാണ് ഈ ഏഴിൽ അടക്കിയിരിക്കുന്ന അർത്ഥം. അപ്പൊ അവയൊക്കെ ഈ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ മൃത്യുഞ്ജയനെയാണ് ഇവിടെ ആവാഹിക്കുന്നത്. അങ്ങനെയിലേക്ക് മൃത്യുഞ്ജയ സ്വരൂപിയായിരിക്കുന്ന പരമേശ്വരൻ ജ്ഞാനസ്വരൂപനല്ലേ, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ അഗ്നിയിലേക്ക് ആവാഹിച്ച് ആ ജ്ഞാനാഗ്നിയിൽ ഇതിനെയൊക്കെ ആഹൂതി ചെയ്യാണ്. എന്താണ് മൃത്യുഞ്ജയ മാത്രം ജനിച്ചിട്ട് എത്രയഞ്ച് മകം ജാമി സുഗന്ധി പുഷ്ടിവർദ്ധനം ഉർവാരുമൊരു ബന്ധനാത്മത്യോ വെള്ളരിക്ക എങ്ങനെയാണോ കെട്ടിരുന്ന് വരുന്നത്, നിർമാണി മരണക്കെട്ടിരുന്ന് പ്രാണക്കെട്ടിരുന്ന് എന്നെ ഒഴിവാക്കി തരുകയും ഇനിമേൽ ജനിക്കാൻ ഇടയാവരുതേ ഈ പ്രാർത്ഥനയോട് കൂടിയിട്ട് അഗ്നിയിൽ കുറിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാ വാസനകൾ നശിക്കാൻ. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങൾ നിഷ്കാമരൂപേണ ഈശ്വരങ്ങൾ അർപ്പിച്ചും കൊണ്ട് ചെയ്ത ഈ പല യജ്ഞങ്ങളെ കൊണ്ടും ഉപാസനകളെ കൊണ്ടും ഈ ഭക്തിയുടെ ആ വളർത്തല കൊണ്ടും വേണം ഈ മനഃശുദ്ധി ഉണ്ടാവാനും ക്രമേണ വാസനകൾ ജയിക്കാൻ. എന്താ മനസ്സിന് ശുദ്ധി വരാത്തത്, ഞാൻ കുറെയൊക്കെ മനഃശുദ്ധിക്ക് വേണ്ടി നാമം ജപിക്കും, കുറച്ച് വിജയിക്കും, ഗീത വായിക്കും, അമ്പലത്തിൽ പോയി തുടങ്ങി ഇതൊക്കെ ചെയ്യാറുണ്ട്, കുറച്ച് നേരമൊക്കെ ധ്യാനിക്കാറുണ്ട്, മനസ്സങ്ങനെ നേരിയാവുന്നില്ല, പിന്നെയും ധ്യാനത്തിനുപയോഗിക്കുന്ന സമയത്ത് കണ്ടിക്കണ്ട ചിന്തകളൊക്കെ ഇല്ല. എന്താ കാരണം, ഈ വാസന പോകുന്നില്ല മനസ്സിൽ നിന്ന്, അതാണെന്നർത്ഥം. വാസനകൾ പോയാലേ അതിന് നിർത്തി കിട്ടും. ഈ ഒരു മായാവി എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു ഇന്നലെ ജാതക്കാരൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഈ ഒരു സിദ്ധനായിരിക്കുന്ന യോഗീശ്വരൻ എങ്ങനെയാണോ, ഇല്ലാത്ത വസ്തുക്കളൊക്കെ പെട്ടെന്ന് ഉണ്ടായിരുന്നു. ഇനി ആകാശങ്ങൾ ഉണ്ടാവുക, ഇനി അവിടെ ചലനം ഉണ്ടാവുക, കാലങ്ങൾ പ്രകാശിക്കുക, ഞങ്ങളുടെ ആളുകൾ ഉണ്ടാവുക, വസ്തുക്കൾ ഉണ്ടാവുക, ഒക്കെ ഉണ്ടാവുക. എവിടെ നിന്നൊക്കെ ഒക്കെ ഉണ്ടായത് ചോദിച്ചോന്ന് പറയാം. എവിടേക്കാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോ പോയിരിക്കാം. എവിടെ നിന്ന് ഉണ്ടായത്, എവിടേക്ക് പോയത്, ഇത് രണ്ട് നിശ്ചയ പ്രപഞ്ചത്തില് അവ്യക്രാദീനി ഭൂതാനി വ്യക്രമധ്യാനി ഭാരത അവ്യക്രനിധനാജ്ഞവ അവ്യക്രാദികളാണ് ഇവിടെ കാണുന്നതായ വസ്തുക്കളൊക്കെ. എവിടെന്നാ വരുന്നതെന്ന് ആർക്കും നിശ്ചയില്ല. അവരുടെ വാസനയിൽ നിന്നാ വരുന്നതേ അവ്യക്രാദീനി ഭൂതാനി വ്യക്രമധ്യാനി മധ്യഘട്ടത്തിൽ മാത്രം അതിന്റെ രൂപക്കാരണം അവ്യക്രനിധനാജ്ഞവ എന്നിട്ട് അവ്യക്രനിധനം തന്നെ പോയി മറിയിച്ച് അങ്ങനെയാണ് ഇവിടെയുള്ള എല്ലാ പദാർത്ഥങ്ങളും. അപ്പൊ എവിടുന്നാ വരുന്നത്, എവിടുന്ന എവിടേക്കാ പോകുന്നത്, ഇതൊക്കെ മനുഷ്യന്മാർ ജനിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു, മരിച്ചു മരിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ ജനനവും മരണവും ആവർത്തിച്ച ഞാൻ ഇടിമിന്നലില്ലേ, പ്രകാശിക്കാൻ അറിയാം, പ്രകാശിക്കാൻ അറിയാം. ഇതുപോലെ ആ ജീവകോടികളൊക്കെ ജനിക്കാൻ മരിക്കുക, ജനിക്കാൻ മരിക്കുക പദാർത്ഥങ്ങളൊക്കെ ആ കാലത്തിന്റെ മനസ്സങ്കല്പത്തോടു കൂടിയുള്ളതായ ദൈർഘ്യം ഹേതുവായിട്ട് ഇത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ജനിക്കലും മരിക്കലും ജനിക്കലും മരിക്കലും ആ മനസ്സിന്റെ ഭാവനയൊക്കെ നീങ്ങി കഴിഞ്ഞിട്ടുള്ളൂ. ഒരു നിമിഷമുള്ള ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞാല് എങ്കിലും അത് എത്ര ദീർഘമായിട്ട് അനുഭവിക്കുന്നു, വാസനയുടെ ശക്തി കൊണ്ടാണ് ആ ദൈർഘ്യം വന്ന് ചേരുന്നത്. അതിനേന്നർത്ഥം അയാൾ 100 വയസ്സ് വരെയായിരുന്നു, ഇയാള് നേരത്തെ തന്നെ മരിച്ചു, ഇയാളത് ആ മധ്യവയസ്സായിട്ടാ മരിച്ചത്. ഇങ്ങനെ നമുക്ക് പറയാറില്ലേ ഇതുപോലെ പദാർത്ഥങ്ങളും ജീവകോടികളും ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ വൃക്ഷത്തിന്റെ ഒക്കെ കഥ നോക്കും. എത്ര കാലമാണ് ആ വൃക്ഷം നിൽക്കുന്നത്, വൃക്ഷത്തെ വെട്ടി മുറിച്ച് വിചാരിച്ചോളൂ. തന്നെത്താനാണ് ഇല്ലാണ്ട് ആവുക, തന്നെത്താൻ മരിക്കാന്നുള്ളത് എത്രയും കൂടുതൽ ഉള്ളതാണ്. വെട്ടി മുറിച്ച് വിചാരിച്ചോളൂ, എന്നാലും അതിന് പിന്നെ ആ വിധി കിട്ടിയില്ല. പിന്നെയത് പിന്നെ തെളുത്തു വരും, പിന്നെ ആ മര ആയിട്ടില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താ കാരണം, അതിന്റെ ആ ജീവചൈതന്യം ആനിവേരിലാണ് കിട്ടുന്നത്. ആ ആനിവേരിന് യാതൊരു ബാധയും ഉണ്ടാകുന്നില്ല, ബാധ്യം ഉണ്ടാകുന്നില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ വാസന ഇനി എത്ര കാലം അനുഭവിച്ചാലും അത് ഇല്ലാന്ന് ചോദിക്കാൻ നട്ടം. ഈ ഇവിടെ എന്താ ഹിമാലയത്തിലെ തരം ഈ ചീട ദേവതാരം പറഞ്ഞിട്ട് രണ്ട് വൃക്ഷങ്ങൾ ചെറുതായിട്ട് കാണാൻ കുറച്ച് മേലോട്ട് പോയാൽ ഉത്തരകാശിയിലൊക്കെ ഈ രണ്ട് വൃക്ഷങ്ങളെ ഉള്ളു ആകെ പറയുന്നത്. ഇതിന് 1500 കൊല്ലം ഈ പ്രായം ഈ ചീട് വൃക്ഷങ്ങൾക്കൊക്കെ നിലനിൽപ്പുണ്ടായിരുന്നു. 1500 കൊല്ലം അതിന്റെ വളർച്ചയുണ്ട്. വളർച്ച കഴിഞ്ഞാൽ പിന്നെ 500 കൊല്ലം ആ നിലവിൽ നിൽക്കും, പിന്നെ 500 കൊല്ലം ചെയ്യാം. അപ്പൊ 1500 കൊല്ലം കൊണ്ടാണ് ഒരു ചീരവൃക്ഷം ആരും മറ്റു മുറിച്ചില്ലെങ്കിൽ നശിക്കാൻ പോകുന്നത്. അതുപോലെ ദേവതാരം 3000 കൊല്ലം കൊണ്ടാണ് പറയുന്നത്. 1000 കൊല്ലം അതിന്റെ വളർച്ചയാണ്. 1000 കൊല്ലം പിന്നെ വളർച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും, പിന്നെ 1000 കൊല്ലം അതിന്റെ ക്ഷയാണ്. അപ്പൊ എന്താ കഥ വെച്ച് നോക്കും, ഒരു വൃക്ഷമായി തീർന്നു വിചാരിക്കാം. എത്ര കാലമാണ് ആ വൃക്ഷം നിൽക്കേണ്ടത്, നിൽക്കുന്നത് നിൽക്കുന്നത് ഇളകാനോ നടക്കാനോ ഒന്നും കഴിയാതെ ഉപഭോഗങ്ങളെ അനുഭവിക്കാൻ കഴിയാതെ വേരും ഇതുപോലെ കിട്ടുന്ന വെള്ളം എവിടെയാണ് കിട്ടുന്നത് വെച്ചാൽ അവിടുത്തെ വേര് നെറ്റി നെറ്റി കൊണ്ടുപോയിട്ട് വലിച്ചെടുത്ത് അങ്ങനെ അത് വളർന്ന് വയസ്സാവും. ആ വൃക്ഷം എന്നിട്ട് വളരെ കാലം നിലനിൽക്കുന്നു. അപ്പൊ അതിന്റെ വാസന എത്ര ശക്തിയുള്ളതാണ്. വൃക്ഷം എന്ന് പറഞ്ഞപ്പോ നമ്മളെ പോലെ ഒരു ജീവനാണ്, വേറെ ഒന്നുമല്ല എന്നർത്ഥം. അപ്പൊ ആ ജീവന്റെ അനുഭവം എന്താണ്, ഇതൊക്കെ വാസനാവിശേഷം കൊണ്ടുണ്ടാവുന്നത്. ഈ വാസന ഈ വളർന്നതോടും ഒരു ജീവൻ പിന്നെയും പിന്നെയും പലതരത്തിലുള്ളതായ അവ്യാകൃത ശരീരങ്ങൾ ജനിക്കും മരിക്കും ജനിക്കും മരിക്കും ചെയ്യുന്നു. ഇങ്ങനെ എത്രയോ ഓരോ ജീവന്മാരെ അവരുടെ ചില എന്തോ സാധാരണ പൂർവ്വജന്മത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാവാൻ പാടില്ല എന്ന പ്രകൃതിയുടെ നിയമമാണ്. പക്ഷെ ചിലപ്പോ എന്തെങ്കിലും അതിലെ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ആ പദാർത്ഥങ്ങൾക്ക് 1000 കണക്കിന് ഉണ്ടാകുന്നു. ചിലപ്പോ ഒന്നോ അറിയാതെ അതിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയതിന് ഒരാളും. അതുപോലെയാണ് ചിലപ്പോ ചിലർക്ക് പൂർവ്വസ്മരണയും ചെന്ന് ഉണ്ടാവുക. ഒരു പൊട്ടി പതിവായിട്ട് ആ കർപ്പൂരം കത്തിക്കുന്ന സമയത്ത് ഈ അവിടെ വന്ന് എനിക്ക് കുമ്പിളി, അതായത് 2 കാലം മുന്നോട്ട് മറക്കി കൊണ്ടിട്ട് തലരാജ്യം നമസ്കരിച്ച് ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അവിടെ വളരെ ദിവസം ഉണ്ടായിട്ടുണ്ട്. രാജമത്തിൽ ആദ്യം ഞാൻ ചെന്ന സമയത്ത് പിന്നെ ആ പട്ടി അവിടെ കിടന്നിട്ട് ഞാൻ മരിച്ചത്. മരിക്കുന്ന സമയത്ത് ഞാൻ ശാസ്ത്രം ജീവിച്ച് വെള്ളം കൊണ്ട് വായു കൊടുത്തവർക്കും ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. എന്താ കാരണം, ആ പട്ടിക്ക് എത്ര കാരണം കൊണ്ട് ആ കൂടുതലും സ്മരണം വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് സമയത്ത് ആ പശ്ചാത്താപം കൊണ്ടങ്ങട്ട് അവസ്ഥയായി തീർന്ന് ഈശ്വരായന്റെ ഭാഗം ഒടുക്കി തരണി, എന്റെ കർമ്മം ഒടുക്കി തരണി, ഒടുക്കി തരണി എന്നുള്ള ആ പ്രാർത്ഥന ഇതിനുള്ള പറയാൻ സാധിക്കുന്നത്. കാര്യമായ മൃഗങ്ങൾക്കൊക്കെ പൂർവജന്മത്തിന്റെ ഒരു അവ്യക്രമായിട്ടുള്ള ബോധം ഉണ്ടെന്ന് പറയാറില്ല. അതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. സംസാരിച്ചാൽ ഇത് മറ്റുള്ളവരൊക്കെ അറിയിക്കുന്നു, സംസാരിക്കാതിരിക്കാനാണ് നാവ് കെട്ടിയിട്ടാണ് അവരെ വിടുന്നത് എന്നർത്ഥം. മറ്റുള്ളവർക്കൊക്കെ സംസാരിക്കേണ്ടേ, അതുകൊണ്ട് പൂർവജന്മത്തെ കുറിച്ചോ പുനർജന്മത്തെ കുറിച്ചോ അവർക്കൊന്നും അറിയിക്കാൻ പറയാനും കഴിയില്ല എന്നർത്ഥം. അപ്പൊ ഈ ജന്മത്തെ മനസ്സിലാക്കിയാൽ മതി, ഇതിൽ തന്നെ പല വാസനകളാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ അനുനിമിഷം മനസ്സിൽ പൊന്തിന്താഴ്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ ഓർമ്മകളും ചിന്തകളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എവിടുന്ന പറഞ്ഞു? ഈ വാസനകളെന്നാ പറഞ്ഞത്? അവ എന്തൊക്കെയോ അവ്യാകൃതങ്ങളും അല്ലെങ്കിൽ ഉത്കൃഷ്ടങ്ങളും ശ്രേഷ്ഠങ്ങളുമായിട്ടുള്ള വാസനകൾ ഈ ഒരാളിൽ ഉണ്ടായിരുന്നുള്ളതിന്റെ തെളിവാണ്. ഒന്നും ആലോചിക്കാതെ കൊണ്ട്, എവിടെയും പോകാതെ കൊണ്ട്, ഈ ഒരു പ്രയത്നം ഇല്ലാതെ കൊണ്ട് ഒരുപാട് ചിന്തകള് പലപ്പോഴും ഈ മനസ്സിൽ ഇങ്ങനെ പൊഴിയും കാര്യം കൊണ്ടും കാര്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വാസനകളാണ്, ആ വാസനയിൽ നിന്നാണ് അതൊക്കെ പൊട്ടുന്നത്. അതൊക്കെ വികസിച്ചിട്ട് അനുഭവസ്വരൂപമാവാൻ കഴിഞ്ഞില്ല, ഇനി അറിഞ്ഞ എപ്പോഴാവാൻ പോകുന്നത് നിശ്ചയമില്ല, അത്രയേ ഉള്ളൂ മാത്രം. അങ്ങനെയുള്ള വാസനകളൊക്കെ ഈ പ്രവർത്തി സ്വരൂപമാവണമെന്ന് പറയും. ഈശ്വരങ്ങൾ പരിപൂർണമായിട്ട് ശരണാഗതിയാണ് വീണ്ടും വീണ്ടും ഭഗവാൻ പറയുന്നു. ഞാൻ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പറഞ്ഞ അഹന്ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി, വേറെ ഗതിയില്ല, ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും വാസനകളിൽ നിന്നും ഞാൻ രക്ഷിക്കാം, എന്നെ ആശ്രയിക്കൂ, എന്നെ ആശ്രയിക്കൂ. ഈ വിനിമിനി ഭഗവാൻ പറയുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദയശർജുനതിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യഥാരൂഢാനി മായയാ, ഹൃദയാന്തർവർത്തിയായിരിക്കുന്ന ഈശ്വരനെ നിങ്ങൾ അറിയുന്നില്ല, ഹൃദയത്തിൽ ഈശ്വരനെ അധിവസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈശ്വരന്റെ തന്ത്രസ്വരൂപമായിരിക്കുന്ന ഇന്ദ്രജാലമാണെന്ന് വെച്ചാൽ മായാവിലാസമാണ് ഈ പ്രപഞ്ച ജീവിതവും വ്യവഹാരങ്ങളും എല്ലാം തന്നെ നഷ്ടം. തമീവ ശരണം വെച്ച ആ ഈശ്വരനെ കുറിച്ച് ബാക്കിയുള്ള എല്ലാത്തിനെയും നിങ്ങൾ ആശ്രയിക്കുന്നു, ആ ഈശ്വരനെ ആശ്രയിക്കൂ. തമീവ ശരണം വെച്ച സർവഭാവേന ഭാരത, എല്ലാ ഭാവങ്ങളോടുകൂടിയും ആ ഈശ്വരനെ സർവാത്മനാ ശരണം പ്രാപിക്കൂ. തത്വസാദാൽ പരാം ശാന്തി സ്ഥാനം പ്രാപ്തി ശാശ്വതം, ഞാൻ ഈശ്വരന്റെ പ്രസാദം കൊണ്ടാണ് എല്ലാവർക്കും ശാശ്വതമായിരിക്കുന്ന സ്ഥാനത്തെ പ്രാപിക്കാനും ഈ വാക്കുകളിൽ നിന്ന് വർദ്ധിക്കാനും ഇടയായിത്തീരുക എന്ന് പിന്നെയും പിന്നെയും പറയുന്നു. മന്മനാഭം അൽഭക്രോ മന്ദ്യാജി മാം നമസ്കുറു മാമയുവ ഐശ്വര്യ സത്യം തൈ, ഇത് എപ്പോഴും എന്നെ തന്നെ സ്മരിക്കുക, എന്നെ തന്നെ ഓർമ്മിക്കുക, എന്നെ തന്നെ തിരുത്തിക്കുക, എന്നെ തന്നെ ഉപാസിക്കുക, എന്നെ തന്നെ ആശ്രയിക്കുക. ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചോ നീ എന്നെ തന്നെ പ്രാപിക്കും, ഇല്ലെങ്കിൽ എന്തിനെ വിചാരിക്കുന്നു അതിലേക്കാണ് നീ പോകുക എന്നത്. ഇനിയിപ്പോ ഏതാണോ ഒരാളൊക്കെ കൂടുതൽ പ്രിയങ്കരമായിട്ടിരിക്കുന്നത് അതിനെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു എന്താണോ അതിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, ഇത് സ്വഭാവമാണ് മനസ്സിന്റെ എന്നത്. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ പ്രകടമായിരിക്കുന്ന വാസനയുടെ പ്രഖ്യാപനങ്ങളാണ്. ഇതാണ് ഇതാണ് ഇതാണ് ഇതിനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ചുറ്റുപാട് കാണുന്നതായ പക്ഷിമൃഗാദികളും നിശ്ചലധാരികളും ഒക്കെ വാസ്തവത്തിൽ ഈ വാസനയുടെ പ്രഖ്യാപനങ്ങളാണ്. നോക്കൂ, വാസനകളെ നശിപ്പിച്ചോളൂ, വാസനകളെ നശിപ്പിച്ചോളൂ, ഇല്ലെങ്കിൽ നന്നാക്കുകയും ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഇതാ ഞങ്ങളെയൊക്കെ നോക്കൂ എന്തുപോലെ ആയിത്തീരും നിങ്ങൾ എന്ന് പറയുകയാണ് ഈ പക്ഷിമൃഗാദികളും നിശ്ചലധാരികളും ഒക്കെ ആണത്. അപ്പോ വാസനാ പ്രക്ഷയം ഇതുവരെ സാധിക്കുന്നില്ലയോ അതുവരെയും ജന്മങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വേണ്ടിയതും ഓരോ ജീവനും ഇതാണ്. കൽപ്പം കഴിഞ്ഞു വിചാരിക്കാം, ഈ പ്രളയകാലത്തും പരമനായിരിക്കുന്ന ഈശ്വരനോട് കൂടിച്ചേരുന്നു എന്നുള്ളതാണ് എന്നൊക്കെ. അതെങ്ങനെ കൂടിച്ചേർന്നാൽ പിന്നെ ഇങ്ങനെ വേറെ ആയിട്ടില്ല. അതിന് ഉദാഹരണം പറയുമ്പോൾ, ഒരു കുളത്തില് നിറച്ച് വെള്ളം എടുത്തു, ആ കുട അങ്ങനെ തന്നെ ഈ കുളത്തിൽ കൊണ്ടുപോയി താത്തി പിടിച്ചിട്ട്, അങ്ങനെ കുളത്തിൽ കൊണ്ടുപോയി താത്തിയപ്പോഴും ഈ കുളത്തിലെ വെള്ളം കുളത്തിലേക്കോ കുളത്തിലെ വെള്ളം കുളത്തിലേക്കോ വന്നിട്ടില്ല. കാരണം കുളത്തിൽ നിറച്ച് വെള്ളമുണ്ട്, അപ്പൊ ഇങ്ങനെ കുളത്തിലേക്ക് പോവാൻ, കുളത്തിലെ വെള്ളവും ഇതിലേക്ക് വരാനൊന്നും ഓർക്കില്ല. അപ്പൊ എപ്പോഴാ പിന്നെ എടുക്കുന്നത്? അപ്പൊ എടുത്തപ്പോഴോ ആ നേരത്തെ കുളത്തിലുണ്ടായിരുന്നു വെള്ളം തന്നെയായിരുന്നു. ഇതുപോലെ ആ പ്രളയകാലത്ത് പരമചൈതന്യത്തിൽ പോയി ലയിക്കുന്ന ജീവന്മാരൊക്കെ സൃഷ്ടികാലത്ത് വീണ്ടും വികസിച്ചു വരുന്നു. അവരവരുടെ കയ്യിലുള്ള ആ ബാക്കി വാസനകളെന്താ അതന്നെയാണ് ഇനി അനുഭവിക്കുന്നത്. അപ്പൊ കാലത്തിന്റെ ദൈർഘ്യം കൊണ്ടോ പ്രപഞ്ചത്തിന്റെ മാറ്റം കൊണ്ടോ ഒരാളുടെ വാസന നശിക്കുന്നില്ല, ആ വാസനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നത്.
1: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: ഈ അസ്തിത്വം വിജ്ഞാന രൂപത്തിലുള്ള ഈ അസ്തിത്വം അതാണ് നീ എന്നാണ് പറയുന്നത്. വിജ്ഞാനം എന്നും മറ്റും പറയുമ്പോൾ നമ്മുടെ മനസ്സിലും സംശയങ്ങളുണ്ടാവും. അതിനൊക്കെ നിമിത്തമാണ് എന്താ വിജ്ഞാനം, ഏത് വിജ്ഞാനത്തെ ഇവിടെ പറയുന്നത്? അപ്രമാദം എന്ന് പറയുമ്പോൾ അത് ബൗദ്ധന്റെയും മീമാംസയും ഭാഷയിൽ പറയുന്നേ ഉള്ളൂ. ഇതൊക്കെ സാധാരണ വിജ്ഞന്മാരല്ലാത്ത പാഴ് മനസ്സിലുള്ള വരുന്ന സംശയം ഇതുപോലെയൊക്കെ തന്നെ ഭാഷകാരൻ പറയുമ്പോൾ അതിനെ ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞിട്ട് അതിനെ നിരാകരിക്കും. വിജ്ഞാനത്തെ കുറിച്ച് നമുക്ക് എങ്ങനെയൊക്കെ സങ്കല്പിക്കാം, എന്തൊക്കെ ഭാവനകൾ വരാം, അതിനെല്ലാം നിഷേധിക്കുന്നു. എന്നിട്ട് പറയുന്നു, ആ സത്ത് അസ്തിത്വം ആ വിജ്ഞാനം സദൈവ സൗമ്യ ഏതവഗമ്യതേ സർവവേദാന്തേഭ്യ സർവവേദാന്തങ്ങളിലും സർവോപനിഷത്തുകളിലും ഇത് പറയുന്നു. ഈ അസ്തിത്വത്തെ കുറിച്ച് ഈ വിജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. അത് നീയാണ് ഇവിടെ പറയുന്നുണ്ടോ? ഈശ്വരനെ കുറിച്ച് പറയുന്നു. സർവജ്ഞനോ സർവശക്തനോ ആ ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇത് തത്വമസിയുടെ വ്യാഖ്യാനമാണെന്ന് മനസ്സിലാക്കാതെ മുമ്പോട്ട് പോയിട്ട് തത്വമസി മനസ്സിലാക്കാൻ ശ്രമിച്ച അബദ്ധം പറ്റി. തത്വമസി ഇവിടെ നിന്ന് തുടങ്ങിയ നമുക്ക് ഒരാളോട് ചോദിക്കുന്നു, നീ അത് കണ്ടോ, നീ അവനെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അത് എന്നൊക്കെ പറയുന്ന മുമ്പുള്ള ഏതോ ഒരു കാര്യത്തെയാണ്. ആ സംഭവം നീ അറിഞ്ഞോ, പഴയ സംഭവം നീ അവനെ കൊണ്ടോ, മുമ്പ് കണ്ടവനെ. അപ്പോ ഇവിടെ ഉപദേശിക്കുന്നത് തത് മുമ്പ് ഞാൻ പറഞ്ഞത് എന്നാണ്. മുമ്പെന്താണോ ഞാൻ നിന്നോട് പറഞ്ഞത് വളരെ വിശദീകരിച്ച് ഇവിടെ പറയുന്നതെല്ലാം തതാണ്. അത് ത്വം, അത് നീയാണ്. വാ തത് ആ സദ്വസ്തു ആ വിജ്ഞാനം അവിടെ ഭാഷകാരൻ വിശദീകരിക്കുന്നുണ്ടല്ലോ. യഥവഗമ്യതേ സർവവേദാന്തേഭ്യ എന്ന് ഭാഷകാരൻ പറഞ്ഞു. ഉപനിഷത്തുകളിൽ സർവത്ര അതിനെ കുറിച്ചാണ് പറയുന്നത്. അത് നീയാണ്. ഏവശബ്ദോ അവധാരണാർത്ഥ സത് ഏവ. ഇത് ഇവിടെ ശ്രോതാവിനും പിടികിട്ടുന്നില്ല. നീ അത് തന്നെയാണ് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോ എനിക്കറിയാം ഞാനതല്ലോ, അത് എന്റെ അനുഭവമാണ്, ഞാനതല്ല. പക്ഷെ ഇവിടെ ഗുരു പറയുകയാണ് നീ അതാണല്ലോ. സദൈവ തന്നെയാണ് ഉറപ്പിച്ചെന്തുകൊണ്ട് പറയുന്നു? എന്റെ അനുഭവം ഉറപ്പിച്ചു അതല്ലെന്നാണ്. അതുകൊണ്ടാണ് അവധാരണാർത്ഥം നിശ്ചയത്തിന് വേണ്ടി. നേരത്തെ പറഞ്ഞല്ലോ നിശ്ചയമാണ് വേണ്ടത്. ആ നിശ്ചയം എങ്ങനെ ഉണ്ടായിരിക്കണം? സംശയം വിപരീതം കൂടാതെയുള്ള അജ്ഞാനം ഇല്ലാതെയുള്ള നിശ്ചയമായിരിക്കും. പക്ഷെ അത് വരാനുള്ള സാധ്യതയില്ല. കാരണം നേരെ വിപരീതമായിട്ടാണ് ഞാൻ. അത് കേവലമായ അവിജ്ഞാനമാണ്, കേവലമായ സദ്വസ്തുവാണ്. ഇങ്ങനെയൊന്നും ആർക്കും ധരിക്കാൻ പറ്റത്തില്ല. എന്നെക്കുറിച്ച് എനിക്ക് പല ധാരണകളുമാണ്. ഞാൻ എന്നടുത്ത് ഇന്നാരുടെ മകനായി ജനിച്ചവനാണ്, വളർന്നവനാണ്, ഇന്ന ഇന്ന കൃത്യങ്ങൾ ചെയ്തവനാണ്, ഇന്നിപ്പോ ചെയ്യുന്നവനാണ്, ഇങ്ങനെ പലതരത്തിലുള്ള നിശ്ചയമായ അറിവാണ് എന്നെ കുറിച്ചുള്ളത്. ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, ഗൃഹസ്ഥനാണ്, സന്യാസിയാണ്, ഇങ്ങനെയുള്ള മിഥ്യാധാരണകളിലാണ് ഞാൻ കടന്നു പോകുന്നത് പ്രതിദിനം പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. ബോധം വന്ന സമയം മുതൽ, ബാല്യം മുതൽ ഇത് കേൾക്കുന്നതുവരെ അത് ഉറച്ചിരിക്കുകയാണ്. അവധാരണം വിപരീതമായിട്ടാണ്. ആ അവധാരണത്തെ നീക്കണം. അതിനുവേണ്ടി പറയുകയാണ്, നീ ആ സത്താണ്. ഏവ ശബ്ദ അവധാരണത്ത് അത് തന്നെയാണ്. ഇതുവരെ തന്നെ സംബന്ധിച്ച് എന്തെല്ലാം ധാരണകൾ ഉണ്ടായിരുന്നു, അതാണ് ഇതാണ്. ഈ ധാരണകളെല്ലാം നിഷേധിക്കണം. നീതി താൻ കേവലം അസ്തിത്വം മാത്രമാണ്. ആ അസ്തിത്വത്തിൽ ആരോപിതമായിരിക്കുന്ന ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോട് സാധാരണപ്പെട്ടിരിക്കുന്ന തന്റെ വിചാര വികാരങ്ങൾ, മാനസിക ഭാവങ്ങൾ, തന്റെ വിജ്ഞാനം, ഇതൊന്നുമല്ല. ഇത് കേവലമായ അസ്തിത്വ രൂപത്തിലുള്ള വിജ്ഞാനം മാത്രമാണ് എന്ന് അവധാരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി നിശ്ചയം, അതിനു വേണ്ടിയിട്ടാണ് ഏവ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. കിം തത് അവധ്രിയത, എങ്ങനെ, എന്താണ്, എങ്ങനെയാണത്, ഏതിനാണ് അവിടെ ഉറപ്പിക്കുന്നത്? അത് പറയുന്നു, ഇതം ജഗത് നാമരൂപക്രിയാവത് വികൃതം ലഭ്യത സദൈവ ആസി ആസി ശബ്ദേന സമ്പദ്ധത. നാമരൂപാത്മകമായിരിക്കുന്ന ഈ ജഗത്ത്, ഈ ജഗത്തിന് ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉണർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നീ സത്താണോ ചൈതന്യമാണോ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം വിപരീത അനുഭവമാണ് ദൃഢമായിരിക്കുന്നത്. അതെങ്ങനെ ഞാൻ സത്താകും, എങ്ങനെ ഞാൻ വിജ്ഞാനമാകും, അത് ഇത് കേട്ടിട്ട് നമുക്ക് ബോധ്യപ്പെടാത്ത പോലെ തന്നെ ആർക്കും ബോധ്യപ്പെടത്തില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടും അക്കാര്യം ബോധ്യപ്പെടുന്നില്ല. നമ്മൾ പറയും അത് കേട്ടപ്പോൾ മനസ്സിലായി, പക്ഷെ വിസ്മരിച്ചാണ്. ഇതൊരിക്കലും ബോധ്യപ്പെട്ടിട്ട് വിസ്മരിക്കുന്ന കാര്യമില്ല. എന്തുകൊണ്ട്? ഇത് സത്താണ്. അനുദ്ധമായ കാര്യങ്ങളാണ് നമ്മൾ ബോധ്യപ്പെട്ടിട്ട് വിസ്മരിക്കുന്നത്. ബുദ്ധിയുടെ ഒരു സ്വഭാവമാണ്. ബുദ്ധി എന്ത് ചെയ്തു? ബുദ്ധിയുടെ സ്വഭാവം എന്താണ്? അനുദ്ധഗ്രാഹി എന്നാണ് ബുദ്ധിയെക്കുറിച്ച് പറയുന്നത്. അത് അനുദ്ധമായെന്ന് ഗ്രഹിക്കുന്നു. അപ്പൊ അനുദ്ധത്തിന്റെ സ്വഭാവം എന്താണ്? അത് വിസ്മരിച്ചു ബുദ്ധി നീക്കത്തില്ല. ഇത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരാരും ബോധ്യപ്പെട്ടിട്ട് വിസ്മരിച്ചിട്ടില്ല. നമ്മൾ സാധാരണ അങ്ങനെ പറയാറില്ല. ഞാനും പറഞ്ഞു നമ്മളെ ബോധ്യപ്പെട്ട് വിസ്മരിച്ചു പോകുന്നു. അത് ശരിയായി പറച്ചിട്ടില്ല. കാരണം ഇത് ബോധ്യപ്പെട്ട് വിസ്മരിക്കാൻ സാധ്യമല്ല. അനന്തമായ സർവ്വതും ബോധ്യപ്പെട്ട് വിസ്മരിക്കും. ബോധ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? കാരണം ഇതം ജഗത്, ഈ ജഗത്ത് നാമരൂപവിക്രിയാവത്, നാമരൂപക്രിയകളോട് ക്രിയകളോടുകൂടി വികൃതം വികാരൂപത്തിൽ വലത്തിരി. എന്തിന്റെ വികാരമായി? നേരത്തെ പറഞ്ഞല്ലോ, അസത്തിന്റെ വികാരമായി. അസത്തിന്റെ വികാരമായ ആണ് ഈ ജഗത്ത്. നമുക്ക് അനുഭവപ്പെടുന്ന സത്തല്ല, സത്തിന്റെ വികാരത്തെയാണ്. ഈ സത്തിന്റെ വികാരമാണ് നമ്മുടെ ബുദ്ധിയും ബോധ്യപ്പെടലും സംശയവും അജ്ഞാനവും ഇപ്പരിയും എല്ലാം ഈ സത്തിന്റെ വികാരമാണ്. ഇതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് വിസ്മരിക്കും. ഇതിൽ ഈ തത്വത്തെ ബോധ്യപ്പെടാൻ സാധ്യമല്ല. വികാരത്തിൽ അങ്ങനെ തത്വത്തെ ബോധ്യപ്പെടും. വികാരത്തിൽ വികാരത്തിനെ ബോധ്യപ്പെടാൻ പറ്റും. ചുവപ്പിനെ കണ്ട് ചുവപ്പെന്ന് തോന്നുന്നു, വെള്ളയെന്ന് തോന്നത്തില്ല. പച്ചയെ കണ്ടു കഴിഞ്ഞാൽ പച്ചയെന്ന് തോന്നുന്നു, വേറൊന്നും തോന്നത്തില്ല. ഈ പ്രപഞ്ചത്തിന്റെ മനസ്സിന്റെ ഒക്കെ സ്വഭാവമാണ്. മറിച്ചാണെങ്കിൽ അതിനെ ഭ്രാന്തി എന്ന് പറയും. അപ്പോൾ നാമരൂപ ക്രിയാവധികാരമായിരിക്കുന്ന ഈ ജഗത്ത് നമുക്ക് അങ്ങനെ അനുഭവപ്പെടും. ഈ ജഗത്തിനുണ്ടാകുന്ന സർവ്വ അനുഭവങ്ങളും അതിന്റെ ഭാഗമാണ്, വികാരത്തിന്റെ ഭാഗമാണ്. നമ്മളിവിടെ ഇത് ബോധ്യപ്പെടുന്നില്ല. ബോധ്യപ്പെട്ടാൽ അത് വിസ്മരിക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് അവധാരണം? നിശ്ചയം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഇതിനെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യം ശ്രുതിയിൽ പറയുന്നു, എന്ന് ബോധ്യപ്പെടുന്നതിനുള്ള ഒരേ ഒരു വഴി ഇവിടെ പറയുന്നത് എന്താണ്? സദേവാസി, ഇതെല്ലാം വിടുക. ഈ നാമരൂപ വിക്രിയാവതമായ കാര്യങ്ങളെല്ലാം വിടുക. ഇവിടെ ഇതിലൂടെ ഇത് ബോധ്യപ്പെടുക സാധ്യമല്ല. ഇതെല്ലാം വിട്ട ഒരു സ്ഥാനമുണ്ട്, എത്ത സദേവാസി. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. എന്താണ്? കേവല സ്വത്ത് മാത്രമായിരുന്നു. അങ്ങനെ ഒന്ന് ഈ നാമരൂപങ്ങൾ, ഈ വികാരങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരവസ്ഥ. അതിനെ നമുക്ക് പറയാം, എന്താണ് സൃഷ്ടിക്കുന്നുണ്ട്? കേവലൊരു സങ്കല്പം മാത്രമാണ്. നാമരൂപങ്ങളെയും സങ്കല്പിക്കുക, അവിടെ സത്തിനെയും അതിനോടൊപ്പം സങ്കല്പിക്കുക. എന്നിട്ട് നാമരൂപങ്ങളിൽ നിന്നും സത്തിനെ വേർതിരിക്കുക. ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നാമരൂപങ്ങളെ മുഴുവൻ നിഷേധിക്കുക. ഈ നാമരൂപങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം, അതിനാണ് അഗ്രേ സൃഷ്ടിക്കുന്നത്. അതെങ്ങനെ കൽപ്പിക്കും? സൃഷ്ടി അനാദിയില്ല. സൃഷ്ടിക്ക് തുടക്കമുണ്ടോ? തുടക്കമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എവിടെ നിന്ന് തുടങ്ങി? അതിനു മുമ്പ് എന്തായിരുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അങ്ങനെ സൃഷ്ടിക്ക് തുടക്കത്തെ അംഗീകരിക്കേണ്ടത്. പിന്നെ കൃഷിയുടെ തുടക്കം എന്ന് പറയുന്നത് എന്താണോ? ഒരു പ്രളയത്തിന്റെ ഒടുക്കം. അങ്ങനെ നമുക്ക് യുക്തിയുക്തമായി മനസ്സിലാക്കാം. ഈ കാണുന്ന നാമരൂപാത്മകമായ പ്രപഞ്ച സൃഷ്ടിക്കുന്നും ഒരു പ്രളയം ഉണ്ടായിരുന്നു, അതിനാണ് സൃഷ്ടിയുടെ അഗ്രേ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല. ഏതൊരു പ്രപഞ്ചമാണോ ഇന്നിപ്പോ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതുണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിയെയും പ്രളയത്തെയും അംഗീകരിക്കുന്നത്. സൃഷ്ടിയും പ്രളയത്തെയും അംഗീകരിക്കുന്നതിന് വേണ്ടി സൃഷ്ടി അനാദിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ടും അംഗീകരിക്കുന്നത്. വാ പ്രളയകാലം എന്ന് പറയാം, ഈ സൃഷ്ടിക്ക് മുമ്പുള്ള ഒരു കാലം അതാണ്. യത്തദേവ സദേവാസി ഇത്യാസി ശ്രദ്ധേന സമ്പർത്തിയതേ. കഥാ എപ്പോ ഇതെപ്പോഴാണ്? ഇതൊന്നും ഇല്ലാത്ത ഒരു കാലം. ഏവ ഇതമാസി, ഇതിപ്പോ സത്ത് മാത്രം. എന്ത് ഇതം? ഈ പ്രപഞ്ചം സത്ത് മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. സൗമ്യ ഇതം അഗ്രേ സത് ഏവ ആസി. നാമരൂപങ്ങളെല്ലാം നിഷേധിച്ചിട്ട് കേവലം സത്ത് മാത്രമായിരുന്നു. നാമരൂപങ്ങളെ നിഷേധിക്കാതെ നാമരൂപങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാവിനോട് പറയുകയാണ്, ഈ നാമരൂപങ്ങളെല്ലാം നിഷേധിച്ച ഒരു കാലം എന്ന് പറയുന്നു. അങ്ങനെ ചിന്തിക്കാൻ പറ്റും? അത് ഭൂതകാലത്തിലേക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റും. നാമരൂപങ്ങളെല്ലാം നിഷേധിച്ചപ്പോൾ അവിടെ കാലം ഉണ്ടായിരുന്നു എന്നൊന്ന് ചോദിക്കരുത്. കാരണം പിന്നിലേക്ക് പോയി ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് അവിടെ നാമരൂപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അഗ്രേ വ്യക്തമാക്കുന്നു, ജഗത് പ്രാഗ് ഉത്പത്തേഹ, ജഗത്തിന്റെ ഉത്പത്തേഹ പ്രാഗ്, ജഗത്തിന്റെ നാമരൂപാത്മകമായ സൃഷ്ടിക്ക് മുമ്പ് അങ്ങനെ ഒന്ന് കൽപ്പിക്കുക. അപ്പൊ അവിടെ ഈ പ്രപഞ്ച ശല്യം ചെയ്യുന്നില്ലല്ലോ. ഇതം ജഗത് നാമരൂപ വിക്രിയാവ്, ഇതവിടെ ഇല്ല. ഇതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന ആ കാലഘട്ടത്തിൽ പറയും, ആ കാലത്ത് എന്തായിരുന്നു? സദേവ അകേവലമായ സത്ത്, അത് കൊടുക്കും അസ്ഥിത മാത്രം. ആ വിജ്ഞാനം സൂക്ഷ്മം നിർവിശേഷം സർവഗത മേഘം നിരഞ്ജനം നിരവയവം ആയ ആ സത്ത് മാത്രം ഉണ്ടായിരുന്നു. അതിനാണ് തത് എന്ന് പറയുന്നത്. ആ ആ സത്ത്, ആ തത് നിർവിശേഷമായിരിക്കുന്ന അത് അതാണ് നീ. അല്ല, ഈ കാണുന്ന ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ ശരീരമോ ഈ പ്രപഞ്ചമോ ഈ ശരീരവും പ്രപഞ്ചവും തമ്മിലുള്ള നിന്റെ ബന്ധമോ ആ ബന്ധത്തെ ഉണ്ടാക്കുന്ന നിന്റെ കർമ്മങ്ങളോ മനസ്സോ ഒന്നുമല്ല, മറിച്ച് ആ സത് ഏവ ആ തത്വ തന്നെയാണ്. ജഗത പ്രവൃത്തത്തെ ഇങ്ങനെ ആ കാര്യത്തെ വിശദീകരിക്കുമ്പോൾ ഇത്രയൊക്കെ മന്ത്രത്തെ വിശദീകരിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. മന്ത്രത്തിലില്ലാത്ത വിശദീകരണം ഭാഷ്യകാരൻ പറയും, ഭാഷ്യത്തിലില്ലാത്ത വിശദീകരണം ഞാൻ പറയും. ഇത്രയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. മന്ത്രത്തിൽ ഉള്ളത് പോരാ എന്ന് കണ്ടിട്ടാണ് ഭാഷ്യകാരനെ ഇത്രയും വലുതാക്കുന്നത്, കൂടുതലാക്കുന്നത്. അതും പോരാന്ന് കണ്ടിട്ടാണ് നമ്മൾ വീണ്ടും അതിനെ കൂടുതൽ വലുതാക്കുന്നത്, വിശദീകരിക്കുന്നത്. അത് പോരാന്നാ വീണ്ടും വിശദീകരിക്കുന്നത്, ഇനിയും വിശദീകരിക്കാം. അതിനെ മനസ്സിലാക്കാം ഓരോരുത്തരുടെയും മാനസിക നില അനുസരിച്ച്. അപ്പൊ മന്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മതി ബോധിപ്പിക്കുന്നു. ബാക്കി അത് മനസ്സിലാക്കേണ്ടതിന്റെ നിലയിൽ നിന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കൂടുതൽ വിശദീകരണങ്ങളോടെ മനസ്സിലാക്കേണ്ടത്, ആ വിശദീകരണങ്ങൾ കൂടിക്കൂടി പോകും. മന്ത്രം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സൂചകമാണ്, ഇതാണ്. അതിൽ നിന്നുകൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ഗ്രഹിച്ചാൽ മന്ത്രത്തിൽ നിന്ന് തന്നെ ഞാൻ ഗ്രഹിക്കുമെന്ന് വാശി പിടിച്ചാൽ ഇതുവരും അവിടെ സംശയങ്ങൾ. അതെങ്ങനെ സംഭവിക്കും? ഈ പറയുന്നു സ്വന്തം ബുദ്ധിയെ ഈ കാര്യം ഇങ്ങനെ ബോധ്യപ്പെടുത്തും. അത്തരം സംശയമാണ് അടുത്തു വരെ നിൽക്കുന്ന ഇതാനും ഇതം സത്യേന അഗ്രെ ആസീതി. മന്ത്രം തന്നെ നമുക്ക് സമാധാനം തന്നിരുന്നുവെങ്കിൽ എന്ന് സംശയം വരത്തില്ലായിരുന്നു. അത് വരില്ല എന്നറിയാം, അതുകൊണ്ടാണ് ഭാഷകാരൻ ചില സംശയങ്ങളെ കൊണ്ടുവരുന്നത്. പറഞ്ഞല്ലോ, ബോധ്യപ്പെട്ടാൽ തന്നെ വിസ്മരിക്കില്ല, സംശയവും വരില്ല. ഇതെല്ലാം പറഞ്ഞത് എന്തുകൊണ്ട്? ബോധ്യപ്പെടാത്ത കൊണ്ടാണ്. എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? ആ ബോധ്യത്തിന് പ്രതിബന്ധങ്ങളുണ്ട്. അതിനാണ് ഞാൻ സംശയം വരികയും അങ്ങനെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. ഏത് ബോധ്യപ്പെടുന്നു? നമ്മൾ എന്ത് വിദ്യ പഠിക്കാൻ പോകുന്നു? അത് പഠിക്കുമ്പോൾ ആ വിഷയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ തന്നെ ഏത് നിമിഷമാണോ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആ നിമിഷം തന്നെ അതിൻ്റെ പ്രതിബന്ധം വരും. അറിവിൻ്റെ ഒരു സ്വഭാവമാണ്. അന്നമായ എന്ന് പറയുന്നു, എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആ നിമിഷം പ്രതിബന്ധം വരും. എന്താ പ്രതിബന്ധം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചൊരു സംശയം, ചില ഭാഗങ്ങൾ അറിയാതിരിക്കുക, അറിഞ്ഞതിൽ തന്നെ തെറ്റിദ്ധാരണകൾ വരിക, ഇങ്ങനെ ഒരു വിഷയത്തെ ഗ്രഹിക്കാൻ പറ്റും. ഇതൊക്കെ ആത്മവിദ്യയുടെ സ്വാഭാവികമാണ്. ലൗകികമായ വിദ്യകളിൽ പോലും ഇത് സർവ്വസാധാരണമാണെങ്കിൽ ആത്മവിദ്യയിലെന്താ? അവിടെ ഇത് സർവ്വസാധാരണമാണ്. ഈ സർവ്വസാധാരണ കാര്യമാണെങ്കിൽ നമ്മൾ എന്തിന് പരാതി പറയുന്നു? ഓ, ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിച്ചു, എനിക്കൊന്നും പിടികിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാനിതെന്തൊക്കെ മനസ്സിലായി, അത് വിസ്മരിക്കുന്നു. ഇതൊക്കെ അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. അത് ഭാഷകാരൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവിടെ പറഞ്ഞു, കിന്ന ഇതാണ് ഇതം സത് ഇതവരുന്ന അഗ്രയാക്കി, ഈ നാമരൂപാത്മകമായി സൃഷ്ടിക്കുന്നതെല്ലാം സത്ത് മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ സത്തല്ലേ? കാരണം സത് ഏവാ, അത് നീയാണ് എന്നും പറയുന്നു. അതുകൂടെ മനസ്സ് കണ്ടുകൊണ്ട് വേണേ ചിന്തിക്കാം, തത്വമസിയെ വിട്ടിട്ട് ചിന്തിക്കരുത്, ഇത് വേറെ തത്വമസി വേറെ എന്ന് ചിന്തിക്കരുത്. എന്നാ അബദ്ധം കരുത്. എന്താ ഇപ്പോ ഇത് സത്തല്ലേ? വർത്തമാനത്തിൽ സർവത്ര അസ്തിത്വത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് പറയുന്നത് സൃഷ്ടിക്കുന്നുണ്ട് സത്തായിരുന്നു, ഇപ്പൊ അതല്ലാതിരിക്കണ്ടേ, എന്നാലേ സൃഷ്ടിക്കുന്നു പോകേണ്ട ആവശ്യമാണ്. ഇപ്പോഴും സത്താണല്ലോ, എന്ന ഇതാനും ഇതം എന്ന സത്. എന്താ ഇതിപ്പോ സത്തല്ലേ? ഏന അഗ്രയാസീതിന്റെ വിശേഷം പ്രത്യേകിച്ച് എടുത്തു പറയുന്നു, സൃഷ്ടിക്കുന്നുണ്ട് ഇത് സത്തായിരുന്നു, അതിന്റെ ആവശ്യം എന്താണ്? സംശയമാണ്. ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിഷേധിക്കുന്നു. അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. കഥം ദർഹി വിശേഷണം, പിന്നെന്തിനാ അതങ്ങനെ എടുത്തു പറഞ്ഞത്? വീണ്ടും ചോദിക്കുന്നു. ആ സംശയം അസ്ഥാനത്ത് നിന്നാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സംശയത്തിൽ പരമ്പില്ല എന്ന് പറയുന്നു. പരമ്പില്ലെങ്കിൽ പിന്നെ എന്തിനു പറഞ്ഞു സൃഷ്ടിക്കുന്നത് സത്തായിരുന്നു തുടങ്ങിയ എന്താണോ വാചാരംഭണം വികാരം വികാരവും നാം ചെയ്യും നിർത്തുകയും സത്യം നിർത്താണ് സത്യം, പാത്ര സത്യമല്ല. ഇനി പ്രപഞ്ച സത്യമല്ല, പ്രപഞ്ചത്തിന്റെ കാരണമാണ് സത്യം. പ്രപഞ്ചത്തിന്റെ കാരണമാണ് സത്യമാണെങ്കിൽ അതിപ്പോഴും ഉണ്ട് സത്യം, സത്യത്തിൽ മാറ്റം വരാൻ പാടില്ല. ആ സത്യമാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ നേരിട്ട് ബോധ്യപ്പെടുത്തുക എന്നതാണ് സത്യം. എന്തിനു പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുമ്പ് പോകണം? അതിന്റെ ആവശ്യം എന്താണ്? കഥം ദർഹി വിശേഷണം പറയുന്നു, ശരിയാണ്, ഇദാനിമപി ഇതം തദേവ ഹിന്ദു നാമരൂപ വിശേഷണവത് ഇതം ശബ്ദബുദ്ധി വിഷയം ഇതി ഇതം ചഭവതി പ്രാഗുത്പത്തേസ്തു അഗ്രേ കേവലം കേവല സത് ശബ്ദബുദ്ധി മാത്രം മാത്രമേവേദി സദൈവ ഇതം അഗ്ര ആസീതി അവസാദിതി നഹി പ്രാഗുത്പത്തേ നാമരുഭവത് വാ ഇതമിതി ഗ്രഹീതം സത്യം വസ്തു സുഷുപ്തകാലൈവ യഥാ സുഷുപ്താദുത്ഥിത തത്വ മാത്രം അവഗച്ഛതി സുഷുപ്തേ സന്മാത്രമേവ കേവലം വസ്തുവിധി തഥാ പ്രാഗുത്വത്തെ അഭിപ്രായം. ഈ ഭാഗം മുമ്പ് വന്നപ്പോഴെല്ലാം നമ്മൾ ചർച്ച ചെയ്തപ്പോഴെല്ലാം ഇതിനെ സുഷുപ്തിയായിട്ട് ബന്ധപ്പെടുത്തിയാൽ ചർച്ച ചെയ്യുന്നു. അത് കാരണം ഭാഷകാരൻ അതിനെ അങ്ങനെയാണ് ബന്ധപ്പെടുത്തിയാൽ ചർച്ച ചെയ്യുന്നു. ജാഗ്രതും സ്വപ്നവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഭാഷകാരൻ ചർച്ച ചെയ്യുന്നത്. സദൈവ ഹിന്ദു പറയുന്നത് ശരി തന്നെയാണ്. ഇപ്പോഴത്തെ തത്ത് തന്നെയാണ് ഒരു സംശയം. സൃഷ്ടിക്ക് പിറകിലേക്ക് മനഃപൂർവ്വം പോയതൊന്നുമല്ല, മുമ്പ് സത്ത് തന്നെയാണ്, ഇപ്പോഴും സത്ത് തന്നെയാണ് ഹിന്ദു. പക്ഷേ ഇപ്പൊ എന്താണ് നാമരൂപ വിശേഷണവർ, ഇപ്പോ തൻ മാത്രമെന്ന് പറയാൻ കഴിയില്ല, നാമരൂപ വിശേഷങ്ങളോടുകൂടിയാണ്. എങ്ങനെ? പുസ്തകം അസ്ഥി, പൃഥിവി അസ്ഥി, ജലമസ്ഥി, വായുരസ്ഥി, ആകാശമസ്ഥി, ഇങ്ങനെ അസ്തിത്വം നാമരൂപ വിശേഷങ്ങളോടുകൂടി ചേർന്ന് അറിയേണ്ടത്. അതിന് നമ്മളെങ്ങനെ കേവലം അസ്ഥി എന്നല്ല നമ്മൾ പറയുന്നത്, ഇതം അസ്ഥി, ഇതായത് ഇതം ശബ്ദ ബുദ്ധി വിഷയം, ഇതം ശബ്ദം ഇതം ബുദ്ധി ഇതിന് വിഷയമായിട്ടാണ്. അങ്ങനെയാണ് സർവത്ര അസ്തിത്വത്തെ അറിയുന്നത്. അസ്തിത്വത്തെ ഇതം എന്നുള്ളതിനോടുകൂടി ചേർത്ത് അറിയാൻ പറ്റുന്നു. അസ്തിത്വത്തിന്റെ പര്യായം പോലെ ഇതും അതിനോടുകൂടി ചേർന്നിരിക്കും. ഇതം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചാലും ദോഷമല്ല, ഇത് എന്ന് വെച്ചാൽ അസ്ഥി എന്നാണ്. അങ്ങനെ സർവത്ര ഈ ഇതന്താ ബുദ്ധി എന്ന് പറയും, ഇത് ഇത് എന്നുള്ള ബുദ്ധിയോടുകൂടി ചേർന്ന്, അതായത് വസ്തുവിനെ പരാമർശിക്കുന്ന ബുദ്ധിയോട് ചേർന്ന് അസ്തിത്വത്തെ അറിയാനേ കഴിയുന്നുള്ളൂ. ഇപ്പോ ഈ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ഈ ജാഗ്രത, മറിച്ചാണെങ്കിലോ എന്ന് സൃഷ്ടിക്ക് പിന്നിലേക്ക് പോകണം, അല്ലെങ്കിൽ ജാഗ്രത്തിന്റെ പിന്നിലേക്ക് പോകണം, അത് നടത്തി സ്വീകരിക്കുന്നു.
3: ഓം നമഃ ശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമഃ ശിവായ.
1: ഓം നമഃ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം.org, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യം മനുഷ്യ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമഃ ശിവായ.

sınırını şaştan temiz dediğiye kadar. Sadeva Somya İdamukra Asit Yedameva Dediyem ഭാഷ്യമാണ് പിന്നെ ഇതാണ് വിധം സദ്യനാഗർ ആസിയുടെ വിശേഷം പത്തൊമ്പത് വിശേഷണം ഇതാനുമീത സദവികന്തു നാമരൂപ വിശേഷണവ ഇതം സപ്തവിഷയം ഇതിവിധം ചോതി പ്രാഗുത്പത്തിസ്തുഗ്രേ കേവല സബ്ദമാത്ര വേദി സദേവേദം അഗ്ര ആസീദിത്യവധാരിതേ സദേവ സത് ഏവശബ്ദം ഏവശബ്ദം പ്രയോഗിക്കുന്ന അവധാരണം നിശ്ചയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സത്ത് തന്നെ ആയിരുന്നു എന്തിനാ ഉപയോഗിച്ചു പറയുന്നു പ്രാഗുത്പത്തേ അഗ്രേ അഗ്രേ ശബ്ദത്തിന്റെ അർത്ഥമാണ് ഉത്പത്തിക്ക് മുമ്പ് കേവലം കേവല സത് ശബ്ദബുദ്ധി മാത്ര ഗമ്യമേ ഉത്പത്തിക്ക് മുമ്പ് അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സത് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കേവല സത് ശബ്ദബുദ്ധി മാത്ര ഗമ്യം അത്രേ പറയാൻ കഴിയൂ. സത്തായിരുന്നു മറ്റൊന്നും അവിടെ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളൊന്നും മറ്റൊരു നാമവും രൂപവും ഒന്നും അതിനെക്കുറിച്ച് പറയാൻ വയ്യ. അതുകൊണ്ട് സദേവം അഗ്ര ആസീ എന്ന് പറയുന്നത് സത്ത് തന്നെയായിരുന്നു. ഈ പ്രാഗുത്പത്തിയുടെ നാമ രൂപവത് വാ ഇതമിതി ഗ്രഹീതം സഖ്യം ഔത്പത്തിക്ക് മുമ്പ് നാമരൂപത്തോടുകൂടിയോ അങ്ങനെ മറിച്ച് ഇതം എന്നോ ഗ്രഹിക്കാൻ കഴിയില്ല. ഇത് അങ്ങനെ ഒന്നും ഗ്രഹിക്കാൻ കഴിയില്ല. സുഷുപ്തകാല ഇവ അതിന് ദൃഷ്ടം പറയുന്നു സുഷുപ്ത കാലം സുഷുപ്തി അവസ്ഥയെ പോലെ സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ പലതവണ ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വ്യവസ്ഥയിൽ ഇതം എന്ന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഇത് നാമരൂപങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ അതിനെക്കുറിച്ച് ഉണർന്നതിന് ശേഷം ചിന്തിക്കാൻ കഴിയുന്ന എന്താണോ സദേവ ഇവിടെ സത്ത് മാത്രം സത്വം എന്ന് പറയുന്ന അസ്തിത്വം കേവല അസ്തിത്വം മാത്രം ആരുടെ അസ്തിത്വം ആ സുഷുപ്തനായവന്റെ അസ്തിത്വം അത് മാത്രം നിഷേധിക്കാൻ പറ്റുന്നില്ല. ഉറക്കത്തിലായിരുന്നു തന്നെക്കുറിച്ച് പറയുന്നു അവിടെ ഒരിക്കലും പറയാൻ കഴിയുന്നില്ല എന്താണ് എനിക്ക് ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയാൻ കഴിയുന്നില്ല. ഉറക്കമൊന്നും അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്ന് പറയാൻ എന്തായിരുന്നു ആ സമയത്ത് തന്റെ ആ അവസ്ഥ എന്താണ് നമ്മുടെ ഇതം ബുദ്ധിയില്ല നാമരൂപങ്ങളെ കുറിച്ചുള്ള ബോധവുമില്ല രണ്ടും അതിലാതിരുന്നുകൊണ്ട് ഉണർന്നിരിച്ചു പറഞ്ഞു ഉറങ്ങി ഉറങ്ങി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇതൊന്നുമില്ലായിരുന്നു എന്നാണ്. നാമരൂപങ്ങളെ കുറിച്ചുള്ള ബോധം ഉണ്ടായില്ല ഇതം ബുദ്ധി ഉണ്ടായില്ല അതാണ് ഉറങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ തർക്കം. ആരാണ് ഉറങ്ങിയത്? ഞാൻ തന്നെ. ഉണർന്നതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന ഈ ഇതം ബുദ്ധിയുണ്ട് ഇവിടെ നാമരൂപങ്ങളുണ്ട് എന്റെ അനുഭവമുണ്ട് ഇവിടെ ഞാൻ ഈ അനുഭവിക്കുന്ന ഈ അസ്തിത്വം അത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ ഈ അനുഭവിക്കുന്ന നാമരൂപാനുഭവം ഇതം ബുദ്ധി അതവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ കേവലം അസ്തിത്വം മാത്രം സദേവ
അത് മനസ്സിലാക്കുന്നത് സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം സൃഷ്ടി അനാദിയാണ്, അനാദി ആയിട്ടുള്ള സൃഷ്ടിയിൽ ഈ സൗരവ്യൂഹം പ്രപഞ്ചം എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ അത് ആർക്ക് ചിന്തിക്കാൻ പറ്റും? അത് ചിന്തിക്കാൻ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റിയൊരു കാര്യമുണ്ട്. കാരണം അത്രയും കാലത്തിന്റെ പിന്നിൽ പോയി അത് ഗ്രഹിക്കുക, മനസ്സിന് അത്രയും കാലദൈർഘ്യം അതിന്റെ മുന്നിലുള്ള ആ അവസ്ഥ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ചിന്തിക്കാൻ പറ്റിയ എന്താണ്? ഉറക്കം. അതുകൊണ്ട് പറയുന്നത് ദൃഷ്ടാന്തമായിട്ടിരിക്കുകയാണ്. യഥാ സുഷുപ്താദുത്ഥിത സത്വം മാത്രം അവഗച്ഛതി സുഷുപ്തേ സൻ മാത്രമേവ കേവലം വസ്തുവിധി തഥാ പ്രാഗുപ്യേത്വേദിത്യഭിപ്രായ. ഇതല്ലാതെ മനസ്സിലാക്കാൻ വേറെ വേറെ വഴി. ആത്മാവിന്റെ സ്വരൂപം അത് കേവല അസ്തിത്വമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് സുഷുപ്തി അല്ലാതെ വേറെ. എന്തുകൊണ്ട് സുഷുപ്താദുത്ഥിത ഉറക്കത്തിൽ നിന്നുണർന്നവൻ സത്വം മാത്രം അവഗച്ഛതി അവൻ തന്റെ അസ്തിത്വത്തെ മാത്രമേ അറിയുന്നുള്ളൂ. സുഷുപ്തി സുഷുപ്തത്തിൽ തൻ മാത്രമേവ കേവലം വസ്തു അതറിയുന്നുണ്ട്. ആ സുഷുപ്തിയിൽ കേവലം സത്വ മാത്രം സദേവ. ഈ സദേവ എന്ന് പറയുന്നത് എങ്ങനെയാണോ സൃഷ്ടിക്കുന്നുമ്പോൾ യോജിപ്പിക്കുന്നത് അതുപോലെ സുഷുപ്തിയിൽ യോജിപ്പിക്കണം. സദേവ സദേവ എന്ന് മാത്രമല്ല സദേവ ഏകം അദ്വിതീയം. സുഷുപ്തിയിലെ ഏകമായിരുന്നു അസ്തിത്വം മാത്രം, അവിടെ അദ്വിതീയമായിരുന്നു കേവലം അത് മാത്രം വസ്തു, രണ്ടാമതോടെ മറ്റൊന്നുമില്ല. സന്മാത്രം പഠിക്കാറുള്ള എന്താണ്? സുഷുപ്തിയിൽ ആത്മാവുണ്ടായിരുന്നു, അജ്ഞാനം ഉണ്ടായിരുന്നു. അങ്ങനൊരു അജ്ഞാനം ഉണ്ടായിരുന്നു കൊണ്ടാണ് പിന്നെ ഉണർന്നു വരാൻ കഴിഞ്ഞത്. അത് കാരണ ശരീരമാണ്, കാരണാവസ്ഥയാണ് എന്നൊക്കെ സാറിന് പഠിക്കാറുണ്ട്. അജ്ഞാനം കൊണ്ടാണ് പിന്നീട് സ്വപ്നവും ജാഗ്രതവും ഉണ്ടാകുന്നത്. സൃഷ്ടിയിലെ സൃഷ്ടിക്കൊരു യുക്തി വേണം. അതായത് ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം വേണം. ആത്മാവ് നിർഗുണമാണ്, നിഷ്ക്രിയമാണ്, നിരാകാരമാണ്, അത് കർത്തൃത്വമോ ഭോക്തൃത്വമോ ഒന്നുമില്ല. എന്നാൽ സൃഷ്ടി ഇങ്ങനെ സംഭവിക്കുന്നു, ജാഗ്രത സ്വപ്നവും അത് സംഭവിക്കുന്നു, അതിനൊരു കാരണം വേണം. ആത്മാവിനെ കാരണമായി പറയാൻ വയ്യ. നിഷ്ക്രിയമായിരിക്കുന്ന അതങ്ങനെ കാരണമാകും. അപ്പോൾ അതിനൊരു യുക്തി വേണം. ഈ സൃഷ്ടി ഇങ്ങനെ സംഭവിക്കുന്നു, ഒരു യുക്തി ഒരു സമാധാനം. അത് പരമാർത്ഥമായതുകൊണ്ട് അങ്ങനെ പറയുന്നതല്ല, യുക്തിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി. യുക്തിയുക്തമായ ചോദ്യം വന്നതിനൊരു സമാധാനം വേണമല്ലോ. യുക്തിപരമായി ചിന്തിക്കുകയാണ്. സമാധാനം എന്താണ്? അവിടെ ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിനും കാരണമായെന്നുണ്ടായിരുന്നു. എന്താണ് അജ്ഞാനം? അത് ഹേതുവായിട്ടാണ് ഇതുണ്ടായത് എന്നെല്ലാം പറയുന്നു. ഇങ്ങനെ പറയുന്നത് അസംബന്ധമല്ല. അത് ഏതുപോലെ സദൈവ സത്ത് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് ഇദാനിയും ഇതും സത്ത്, ഇപ്പൊ സത്ത് മാത്രമല്ലേ, എന്നെ സൃഷ്ടിക്കുന്നുണ്ട് സത്ത് എന്നെന്തുകൊണ്ട് പറഞ്ഞു? ഇവിടെ ഇപ്പോൾ സത്ത് മാത്രമേ ഉള്ളൂ, എന്നാലും നമ്മൾ സത്ത് മാത്രമെന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? നാമരൂപങ്ങളുടെ അനുഭവമുണ്ട്, ഇതം ബുദ്ധി ഇത് എന്ന അനുഭവമുണ്ട്. അങ്ങനെ ഒരു അനുഭവം കൂടി ഉള്ളത് കൊണ്ട് സത് ഏവ എന്ന് പറയാൻ കഴിയുന്നില്ല. ഇത് അനുഭവം. അതുപോലെ സുഷുപ്തി
പറയുന്ന എന്താണ്? സൻ മാത്രമേ കേവലം വസ്തു, സത്ത് മാത്രമേ ഉള്ളൂ. ജാഗ്രതത്തിനും സത്ത് മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ട്? നമ്മുടെ അനുഭവം, നാമരൂപങ്ങളും യുദ്ധവും പ്രപഞ്ചമൊക്കെ അനുഭവമുള്ളപ്പോൾ സത്തെന്ന് മാത്രം അങ്ങനെ പറയാൻ പറ്റും? അത് പരമാർത്ഥമാണ്. പരമാർത്ഥം അതാണെങ്കിലും നമുക്കിതിന് അംഗീകരിക്കേണ്ടി വരുന്നു. ജാഗ്രതത്തിൽ നാമരൂപങ്ങളുണ്ട്, നമ്മുടെ അനുഭവമാണ്. പിന്നെ സുഷുപ്തിയിൽ ഇവിടെ പറയുന്നു, സുഷുപ്തി സന്മാത്രമേ കേവലം വസ്തു ഏകം അദ്വിതീയം. സുഷുപ്തിയിൽ ആ സത്ത് മാത്രം, ഏകവും അദ്വിതീയവുമായ സത്ത് മാത്രമാണ്, അതാണ് പരമാർത്ഥം. എന്നാലും നമ്മുടെ യുക്തി അംഗീകരിക്കുന്നു. ഇവിടെ എങ്ങനെയാണോ നമ്മുടെ അനുഭവം സത്തിനെ അംഗീകരിക്കാൻ മടിക്കുന്നത്, സത്ത് മാത്രമൊന്നും അംഗീകരിക്കാൻ നമ്മുടെ അനുഭവം സമ്മതിക്കുന്നത്, നാമരൂപാത്മകമായ പ്രപഞ്ചാനുഭവം. അതുപോലെ സുഷുപ്തിയിൽ സന്മാത്രം, അതാണ് പരമാർത്ഥമെങ്കിലും യുക്തി അനുഭവിക്കുന്നില്ല. യുക്തി പറയുന്നു എന്താണ്? അതെങ്ങനെയാകും? പിന്നെ ഇതിനെല്ലാം എന്താ കാരണം?

തീക്ക് അപ്പുറം നിൽക്കാൻ അവിടെ സത്തല്ലാതെ മറ്റൊന്നില്ല. അജ്ഞാനമോ അതിൻ്റെ കാര്യങ്ങളോ ബീജമോ വാസനയോ തമസോ അങ്ങനെ ഈ ശബ്ദങ്ങൾ കൊണ്ട് പറയാമെന്നുള്ള യാതൊന്നുമില്ല. എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞ് സൻ മാത്രം കേവലം വസ്തു? ഭാഷകാരൻ പറയുകയാണ്, വ്യാഖ്യാനത്തിനും പറയും. തത്ര വിഭക്തം വസ്തു ദൃശ്യതേ, വ്യാഖ്യാനത്തിൽ പറയും. അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു വിഭക്തമായ സത്തിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വസ്തു അവിടെ ഇല്ല. അപ്പോൾ ഒരാൾ പറയുന്നു, അല്ല അവിടെ അജ്ഞാനത്തിൻ്റെ അനുഭവമുണ്ട് എന്ന് പറഞ്ഞാലോ? അങ്ങനെ ഒരാൾ പറയുന്നു, സൃഷ്ടിയിൽ അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നു സുഷുപ്തിഭാവ പ്രസംഗ. അങ്ങനെ അജ്ഞാനമോ മറ്റെന്തിനെങ്കിലും ഒന്നിനവിടെ അനുഭവിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ ഉടൻ സുഷുപ്തിയല്ല. ഉദാഹരണം, ഇപ്പൊ ഞാൻ പറയുന്നു ഞാൻ അജ്ഞനാണ്, എനിക്കതിനെ കുറിച്ച് അറിയില്ല, ഇതിനെ കുറിച്ച് അറിയില്ല, മറ്റേ വിഷയം അറിയില്ല. അപ്പോ അവിടെയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? അജ്ഞാനത്തെ അറിയുന്നു. അജ്ഞാനത്തെ അറിഞ്ഞാൽ അവിടെ ജാഗ്രതയായി. അവിടെ അറിയുന്നവൻ വേണം, അറിവിനൊരു വിഷയം വേണം, അറിവെന്ന് പറയുന്ന പ്രക്രിയ സംഭവിക്കണം. നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഞാൻ എന്റെ അജ്ഞാനത്തെ കുറിച്ച് അറിയുന്നു, ഞാൻ പറയുന്നു ഞാൻ അജ്ഞനാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് സുഷുപ്തിയുടെ സുഷുപ്തി ഇല്ലാതുകൊണ്ട് അതറിയാൻ കഴിയുന്നു. എവിടെ അറിവുണ്ടാകുന്നു അവിടെ സുഷുപ്തിയില്ല. എന്തിനെ കുറിച്ചായാലും ശരി, ജ്ഞാനത്തെക്കുറിച്ചോ അജ്ഞാനത്തെക്കുറിച്ചോ എന്തിനെ അറിഞ്ഞാലും എന്തുവരും, അവിടെ സുഷുപ്തി നഷ്ടപ്പെടും. സുഷുപ്തിയഭാവ പ്രസംഗ അധ തത്ര കേവല സന്മാത്രം വസ്തു സദേവ, അതിനാണ് സന്മാത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ എവിടെ സുഷുപ്തിയിൽ കേവലം സന്മാത്രം, അവിടെ സത്ത് മാത്രം, ഇത് പരമാർത്ഥ നിലയിൽ പറയുന്നതാണ്. യുക്തിയുടെ നിലയിലോ അനുഭവത്തിന്റെ നിലയിലോ പറയുന്നതല്ല. പരമാർത്ഥം എന്ന് പറയുന്നത് അനുഭവത്തിനും യുക്തിക്കും അപ്പുറമാണ്. ആ നിലയിൽ പറയുകയാണ്. ഇനി മറിച്ച് താഴോട്ട് വന്നിട്ട് ഇനി യുക്തിയുടെ നിലയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടല്ലെങ്കിൽ ഈ ജാഗ്രതും അതുമായിട്ടൊരു ബന്ധം കാണുന്നില്ല. അവിടെ കേവലം സത്ത് മാത്രമായിരുന്നെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഈ ജാഗ്രതകൾ തമ്മിലെങ്ങനെ ബന്ധം വരുന്നു? ഇടയ്ക്കൊരു സുഷുപ്തി വന്നു, അവിടെ ഇതിനൊരു വിരാമം സംഭവിച്ചെങ്കിൽ പിന്നെ ഈ ജാഗ്രത ഈ ജാഗ്രതയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്താണ്? ബന്ധിപ്പിക്കുന്നതിന് എന്തെങ്കിലും ഒന്ന് വേണമല്ല, അവിടെ ഒരു സംസ്കാരം വേണമല്ല. ആ രീതിയിൽ യുക്തിയെ ആശ്രയിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പലപ്പോഴും യുക്തിയെ ആശ്രയിച്ച് ചിന്തിക്കുന്നിടത്ത് പരമാർത്ഥത്തിൽ നടന്നു പോകും. കാരണം യുക്തിയിലൂടെ നമ്മൾ സത്യത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ സത്യം സ്വയം നിലനിൽക്കുന്നതാണ്, അത് യുക്തിയെ ആശ്രയിക്കുന്നത്, മറ്റൊന്നിനെ ആശ്രയിക്കുന്ന ഒന്നല്ല സത്യം. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? യുക്തിയിലൂടെ പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. അത് സാധ്യമല്ല. യുക്തിയിലൂടെ നമുക്ക് ഗ്രഹിക്കാമെന്നുള്ള എന്താണ്? യുക്തിയെ തന്നെ പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരമാർത്ഥം എന്താണ്? കേവലം സന് മാത്രം വസ്തു, കേവലം സത്ത് മാത്രമായിരുന്നു. അത് സുഷുപ്തിയിലും അങ്ങനെ തന്നെ, ജാഗ്രതയിലും അങ്ങനെ തന്നെ. ജാഗ്രതയിൽ നമ്മൾ നമ്മുടെ അനുഭവത്തെ സ്വീകരിക്കുമ്പോൾ ഇവിടെ സത്ത് മാത്രമുണ്ട്, നാമരൂപങ്ങളുണ്ട്, ഗീതമുണ്ട്, അതൊക്കെ നമ്മുടെ അനുഭവത്തെ സ്വീകരിക്കുന്നുണ്ടാണ്. കേവലം പരമാർത്ഥത്തിലോ ഇവിടെ അത് മാത്രം. അതുകൊണ്ട് സുഷുപ്തിയിൽ എന്താണോ മറ്റെന്തെങ്കിലും രണ്ടാമതൊന്ന്, അജ്ഞാനമോ സംസ്കാരമോ മറ്റേതെങ്കിലും ഒന്നിനെ പാരമാർത്ഥികമായി സ്വീകരിക്കാൻ സാധ്യമല്ല.
അങ്ങനെ ഒന്നിനെ